0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 17 തിങ്കളാഴ്ച, കൊലവർഷം 1202, ചിങ്ങമാസം 1 ചിത്തിര നക്ഷത്രം. ഇന്ന് കൊല്ലവർഷ ആരംഭമാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. അൽബേർ ക്യമ്യു പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് തുടങ്ങാം. കഠിനമായ ശൈത്യകാലത്തിന്റെ നടുവിലാണ് എന്റെ ഉള്ളിൽ ഒരിക്കലും തോൽക്കാത്ത ഒരു വേനൽക്കാലമുണ്ട് എന്ന് ഞാൻ ഒടുവിൽ മനസ്സിലാക്കിയത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് നമ്മളെ തളർത്തുമ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ എത്രത്തോളം ശക്തരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ചുറ്റും എത്ര വലിയ ഇരുട്ടുണ്ടായാലും അത് മറികടക്കാനുള്ള ഒരു കൊച്ചു വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടാകാം. ആ ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. തോറ്റുകൊടുക്കാൻ മനസ്സില്ല എങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ടുകേ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ഏവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരം. ഈ ചെറിയ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. കയറ്റത്തിൽ എന്നും നമുക്ക് ക്ഷമയും ഇറക്കത്തിൽ നിയന്ത്രണവുമാണ് ആവശ്യമായി വേണ്ടതെന്നതാണ് ഈ കഥ പഠിപ്പിക്കുന്ന പ്രധാന തത്വം. അത് ജീവിതയാത്രയെ സുരക്ഷിതവും മനോഹരവുമാക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരിറക്കവും ഉണ്ടാകുമെന്നത് നാം ഓർത്തിരിക്കണം. ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഏറെ സമയമെടുത്തേക്കാം. വേഗത കുറവാണെങ്കിലും ലക്ഷ്യമാണ് പ്രധാനം. അമിത വേഗതയിൽ നിയന്ത്രണമില്ലാതെ പാഞ്ഞ് അപകടത്തിൽ പെടുന്നതിലും ഭേദം മിതമായ വേഗത്തിൽ സുരക്ഷിതരായി ലക്ഷ്യം പ്രാപിക്കുന്നതാണ്. അനുകൂല സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ വിജയങ്ങൾ ഉണ്ടാകും. അങ്ങനെ വിജയങ്ങളിൽ മതിമറന്ന് അമിത വേഗതയിൽ സഞ്ചരിച്ചാൽ അപകടങ്ങളും വലിയ വീഴ്ചകളും ഉണ്ടാകാം. പ്രതിസന്ധികളെയും വിജയങ്ങളുടെയും കയറ്റി ഇറക്കങ്ങളിൽ കാലിടറാതിരിക്കുവാനും അമിത വേഗത്തിൽ താഴേക്ക് പതിക്കാതിരിക്കാനും വേഗത നിയന്ത്രിച്ച് സുരക്ഷിതരായി നമുക്ക് സഞ്ചരിക്കാം. ജീവിതത്തിൽ നല്ല സമാധാനത്തോടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയം അനായാസം നേടാം. സമാധാനത്തിന് തുല്യമായ തപസ്സില്ല. സംതൃപ്തിയോളം സുഖം മറ്റൊന്നിനുമില്ല. അമിതമായ ആഗ്രഹങ്ങൾ നന്നല്ല. ദയയേക്കാൾ നല്ലൊരു ധർമ്മവുമില്ല. നാം ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ മേന്മ, ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലപ്പകിട്ട്, ഉറങ്ങുന്ന വീടിന്റെ വലിപ്പവും അണിയുന്ന ആഭരണങ്ങളുടെ തിളക്കം, സഞ്ചരിക്കുന്ന കാറിന്റെ വില, ഇതൊക്കെയാണ് നാം ഒരാളുടെ ജീവിത വിജയത്തെ വിലയിരുത്താനായി സാധാരണ നോക്കിക്കാണാറ്. എന്നാൽ ഇതിലൊക്കെ ഉപരി ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി ജീവിതം കൊണ്ടുപോകാൻ കഴിയുന്നതിലാണ് യഥാർത്ഥ ജീവിത വിജയം. നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന ഓരോ ദിനങ്ങളും നല്ലതു തന്നെയാണ് എന്ന് കരുതുക. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഒരു ദിവസത്തെ നല്ലതോ ചീത്തയോ ആക്കുന്നത് അന്നേ ദിവസം നാം എടുക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളും ആ ദിവസത്തോടുള്ള സമീപനവുമാണ്. നല്ല ദിവസങ്ങൾ നമുക്ക് സന്തോഷവും സമാധാനവും നൽകട്ടെ. മോശം ദിനങ്ങൾ നമുക്ക് പുതിയ പാഠങ്ങളും അനുഭവങ്ങളും അതുവഴി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നല്ല തീരുമാനങ്ങളും നിലപാടുകളും എടുക്കാനും നമുക്ക് ഉതകട്ടെ. സാധിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുക. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കുപരി നല്ലതു മാത്രം കാണുവാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കർണവും നൽകാൻ വേണ്ടിയും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന് വേണ്ടിയും പോയ കാലത്തെ വീഴ്ചകളെ മറക്കാനും നല്ല ചിന്തകളും നന്മകളും മാത്രം വിളമ്പുന്ന ഹൃദയത്തിനു വേണ്ടിയും ശുഭാപ്തി വിശ്വാസവും ആത്മധൈര്യവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ആത്മാവിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. ജീവിതം ധന്യമാക്കുന്നതിനോടൊപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രാർത്ഥനാ നിർഭരമായ ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 17-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ വിഭജനത്തിന്റെ ഏറ്റവും നിർണായകമായ രേഖയായ റാഡ്ക്ലിഫ് ലയൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1947 ഓഗസ്റ്റ് 17-ാണ്. ബ്രിട്ടീഷ് അതിർത്തി നിർണയ കമ്മീഷന്റെ തലവനായിരുന്ന സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന ഭൂപട രേഖ തയ്യാറാക്കിയത്. പഞ്ചാബും ബംഗാളും വിഭജിച്ചുകൊണ്ട് വരയ്ക്കപ്പെട്ട ഈ അതിർത്തി രേഖ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ പെട്ടെന്നുള്ള കൂട്ടപ്പലായനത്തിനും വലിയ തോതിലുള്ള വംശീയ കലാപങ്ങൾക്കും കാരണമായി മാറി. ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഇന്തോനേഷ്യ 100 ആണ്ടുകൾ നീണ്ട ഡച്ച് കൊളോണിയൽ ഭരണത്തിൽ നിന്നും തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1945 ഓഗസ്റ്റ് 17-ാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിപ്ലവ നേതാക്കളായ സുകാർണയുടെയും മുഹമ്മദ് ഹട്ടയുടെയും ഈ പ്രഖ്യാപനം. സുകാർണോ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായി മാറി. ഓഗസ്റ്റ് 17 ഇന്തോനേഷ്യയുടെ ദേശീയ സ്വാതന്ത്ര്യ ദിനമായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ യുവ വിപ്ലവകാരി മദൻലാൽ ദിൻഗ്ര ലണ്ടനിൽ പെന്റൺ വില്ലേജ് ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടത് 1909 ഓഗസ്റ്റ് 17-ാണ്. ലണ്ടനിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കെ വിനായക് ദാമോദർ സവർക്കറുടെ ചിന്തകളിൽ ആകൃഷ്ടനായ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ ക്രൂരമായി പീഡിപ്പിക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കാഴ്സൺ വില്ലിയെ ലണ്ടനിൽ വെച്ച് വെടിവെച്ച് കൊന്നിരുന്നു. മാതൃഭൂമിയുടെ മോചനത്തിനായി പുഞ്ചിരിയോടെ ജീവൻ അർപ്പിച്ച രക്തസാക്ഷിയാണ് അദ്ദേഹം. ലോക വ്യവസായ ചരിത്രത്തിലും കപ്പൽ ഗതാഗതത്തിലും വിപ്ലവകരമായ മാറ്റം വരുത്തിയ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നീരാവി കപ്പലായ SS ക്ലർമോണ്ട് അതിന്റെ ചരിത്ര പ്രസിദ്ധമായ കന്നി യാത്ര നടത്തിയത് 1807 ഓഗസ്റ്റ് 17-ാണ്. അമേരിക്കൻ എഞ്ചിനീയറായ റോബർട്ട് ഫുൾട്ടൺ രൂപകൽപ്പന ചെയ്ത ഈ കപ്പൽ ന്യൂയോർക്കിൽ നിന്നും ആൽബനിയിലേക്ക് ഹഡ്സൺ നദിയിലൂടെയാണ് യാത്ര ചെയ്തത്. കാറ്റിന്റെ സഹായമില്ലാതെ യന്ത്രശക്തിയാൽ കപ്പലുകൾ ഓടിക്കാമെന്ന് തെളിയിച്ച സംഭവമായിരുന്നു ഇത്. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ മറ്റൊരു ഗ്രഹത്തെ ലക്ഷ്യമാക്കി മനുഷ്യൻ വിക്ഷേപിച്ച ആദ്യത്തെ പേടകമായ സോവിയറ്റ് യൂണിയന്റെ വെനേര 1 ശുക്രനിലേക്ക് യാത്ര തിരിച്ചതിന്റെ പല പ്രധാന സാങ്കേതിക ഒരുക്കങ്ങളും പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയായത് ഓഗസ്റ്റ് മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. ശുക്രന്റെ ഉപരിതലത്തെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും പഠിക്കാനുള്ള മനുഷ്യന്റെ ആദ്യത്തെ വലിയ ചുവടുവെപ്പായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. കർക്കിടകത്തിലെ വറുതിയും പഞ്ഞവും മാറി വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായെത്തുന്ന ചിങ്ങം ഒന്നിനെ നമ്മുടെ സംസ്ഥാനം കർഷക ദിനമായി ആചരിക്കുന്നു. കർക്കിടക പെയ്ത്തിന്റെ പഞ്ഞവും വറുതിയും ഒഴിഞ്ഞു മാറി പൊന്നിൻ കതിരണിഞ്ഞ പാടശേഖരങ്ങളും തുമ്പപ്പൂച്ചിരിയുമായി മലയാളക്കരയിലേക്ക് വീണ്ടും ഒരു പൊന്നിൻ ചിങ്ങപ്പുലരി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൊല്ലവർഷം 1202 ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇന്ന് ചിങ്ങം ഒന്ന്. മലയാളികളുടെ സ്വന്തം കലണ്ടറായ കൊല്ലവർഷത്തിലെ പുതിയൊരു വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തനിമയാർന്ന ആചാരങ്ങളോടെയും വരും വർഷത്തെക്കുറിച്ചുള്ള ശുഭ പ്രതീക്ഷകളോടെയും പ്രവാസി മലയാളികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിയും ഇന്ന് പുതുവർഷത്തെ വരവേൽക്കുന്നു. ഒരു പുതുവർഷാരംഭം എന്നതിനപ്പുറം മണ്ണറിഞ്ഞ് അധ്വാനിക്കുന്ന കർഷകരെ ആദരിക്കാനായി ഈ ദിനം നമ്മൾ കർഷക ദിനമായി ആഘോഷിക്കുന്നു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളിലേക്ക് നമ്മെ നയിക്കുന്ന കർഷകന്റെ വിയർപ്പിന്റെ വില ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഇത്. ഒരു കാലത്ത് കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായിരുന്ന നമ്മുടെ നാടിന്റെ പാരമ്പര്യം തിരികെ പിടിക്കാനും പുതുതലമുറയ്ക്ക് കൃഷിയോട് താല്പര്യം വളർത്താനും ഈ ദിനാചരണം വലിയൊരു പ്രചോദനമാണ്. മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണത്തിന്റെ വരവറിയിക്കുന്ന മാസം കൂടിയാണ് ചിങ്ങം. പൂക്കളങ്ങളും തുമ്പയും മുക്കുറ്റിയും വീട്ടുമുറ്റങ്ങളിൽ നിറയുന്ന മാവേലി മണ്ണനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുന്ന സന്തോഷത്തിന്റെ നാളുകളാണ് ഇനി മുന്നിലുള്ളത്. വീടുകളിൽ ഗണപതി ഹോമവും പ്രത്യേക പൂജകളുമായി വളരെ ഐശ്വര്യത്തോടെയാണ് മലയാളി ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല കാര്യങ്ങൾ കുറിക്കാനും ഏറ്റവും ഉത്തമമായ മാസമായാണ് ചിങ്ങത്തെ കണക്കാക്കുന്നത്. മണ്ണും മനുഷ്യനും ഒന്നാകുന്ന സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഈ പുണ്യദിനത്തിൽ നമ്മുടെ കർഷകരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പച്ചപ്പും ഐശ്വര്യവും നിറഞ്ഞ ഒരു നല്ല നാളേക്കായി നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം. എല്ലാവർക്കും നല്ലൊരു പുതുവർഷവും കർഷക ദിനവും ആശംസിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഈ ഓണത്തിന് സ്വാതൂർന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
3: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
4: നമസ്കാരം, ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നെന്മാറ തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിൽ ആരംഭിക്കുന്ന പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും ഓഗസ്റ്റ് 17 ഉച്ചയ്ക്ക് 2 കെ പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്യും. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ PV ജഗതിരാജ് അധ്യക്ഷനാകും. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജിൽ വിവിധ PG കോഴ്സുകളിൽ സംവരണ വിഭാഗങ്ങളിൽ സീറ്റൊഴിവ്. ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ ഓഗസ്റ്റ് 17 രാവിലെ 11 മുൻപായി കോളേജിലോ SNGcollege@gmail.com മുഖേനയോ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-2212223. ഒരിക്കൽ കൂടി 0466-2212223. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഓഗസ്റ്റ് 20 മുതൽ 24 വരെ ഗുണനിലവാര പരിശോധന നടത്താൻ സൌകര്യമൊരുക്കുന്നു. സിവിൽ സ്റ്റേഷനിലെ 2 നിലയിലെ ക്ഷീരവികസന വകുപ്പിന്റെ ഗുണനിയന്ത്രണ ലാബിലാണ് ഇൻഫർമേഷൻ സെന്റർ സജ്ജീകരിക്കുക. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് പാലിന്റെ ഗുണനിലവാരം ബോധ്യപ്പെടുന്നതിനും ക്ഷീരകർഷകരുടെയും ക്ഷീരസംഘങ്ങളുടെയും പാൽ സാമ്പിളുകൾ പരിശോധിക്കാൻ സൌകര്യമുണ്ടായിരിക്കുമെന്ന് ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2505-5157. ഒരിക്കൽ കൂടി 0491-2505-5157. നാഗലശ്ശേരി ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജി ട്രേഡിൽ ഒഴിവുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. OBC 1, പട്ടികജാതി 1 എന്നീ വിഭാഗങ്ങളിലായി 2 ഒഴിവുകളാണുള്ളത്. നിർദ്ദിഷ്ട യോഗ്യതകളും പ്രവൃത്തി പരിചയവുമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഓഗസ്റ്റ് 17 ഇന്ന് രാവിലെ 10 അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 97-46-71-56-51. ഒരിക്കൽ കൂടി 97-46-71-56-51. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ 1 PG കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിൽ വിവിധ സംവരണ വിഭാഗങ്ങളിലായാണ് ഒഴിവുകൾ. PG ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ ഓഗസ്റ്റ് 19 ഉച്ചയ്ക്ക് 12 അപേക്ഷാ ഫോമും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളുമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 82-81-71-67-73. ഒരിക്കൽ കൂടി 82-81-71-67-73. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുള്ള അധ്യാപക തസ്തികകളിൽ നിയമനം നടത്തുന്നു. കരാർ അടിസ്ഥാനത്തിലും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 70 താഴെയുള്ള ജീവനക്കാരെ പുനർനിയമന വ്യവസ്ഥയിലുമാണ് നിയമിക്കുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലാണ് ഒഴിവുകൾ. ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് 1 ഇന്റേൺഷിപ്പോടും TCMC KSMC രജിസ്ട്രേഷനോടും കൂടിയിട്ടുള്ള MBBS ആണ് കുറഞ്ഞ യോഗ്യത. ഓഗസ്റ്റ് 20 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വോക്ക് ഇൻ ഇന്റർവ്യൂവിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ gmcpalakkad.in ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2951-0010. ഒരിക്കൽ കൂടി 0491-2951-0010. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കിടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിവർഷം 1500 രൂപ വീതമാണ് ധനസഹായമായി ലഭിക്കുക. മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ 90% അതിലധികമോ മാർക്ക് നേടിയിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷാ ഫോം മാതൃകയും വിശദവിവരങ്ങളും e-grants.kerala.gov.in ലഭിക്കും. ഓഗസ്റ്റ് 31 അതത് സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കണം. സ്കൂൾ അധികൃതർ 30 സെപ്റ്റംബർ ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0422 222 335, ഒരിക്കൽ കൂടി 0429 222 335. info@7 അവസാനിക്കുന്നു. നന്ദി.
3: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
5: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
6: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
5: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
7: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: ഹലോ, ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ എത്ര ചുവന്ന കാറുകളുണ്ട് ഓർക്കുന്നുണ്ടോ? അല്ല, ഇന്നിപ്പോ നേരം വെളുത്ത് ഇത്ര സമയമല്ലേ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഈ ചുവപ്പ് കാറ് കാണാൻ സമയം എന്നാലോചിക്കുണ്ടാവും. അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും സാരയില്ല, ഇന്നലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ നിങ്ങൾ എത്ര ചുവപ്പ് കാറ് കണ്ടു, അല്ലെങ്കിൽ നാളെ നിങ്ങൾ എത്ര ചുവപ്പ് കാറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണെന്ന് വിചാരിക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാണ് എന്നൊന്ന് ഇമാജിൻ ചെയ്യണം. നിങ്ങൾ കാണുന്ന ഓരോ റെഡ് കാറിനും ഓരോ ചുവപ്പ് കാറിനും ഞാനൊരു 500 രൂപ വെച്ച് തരാം. അവിടെയാണ് കളി തുടങ്ങുന്നത്. റോഡിലൂടെ പോകുന്ന കാറും കാണും, സിഗ്നലിൽ നിൽക്കുന്ന കാറും കാണും, പാർക്ക് ചെയ്തതും കാണും. ഇതുവരെ ശ്രദ്ധിക്കാത്ത ചുവന്ന കാറും മാത്രമല്ല, നമ്മുടെ ലോകം മുഴുവൻ ചുവപ്പായ പോലെ തോന്നും. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സംഭവമുണ്ട്, ഓരോ ചുവപ്പ് കാറിനും 500 രൂപ കിട്ടും എന്നുള്ളത്. ഇതുവരെ കാണാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇതുവരെ കാണാത്ത ചുവപ്പ് നമ്മൾ എല്ലായിടത്തും കാണാൻ തുടങ്ങും. കാരണം ഈ പറഞ്ഞ പോലെ കാറുകൾ പെട്ടെന്ന് കൂടിയോ എന്നൊരു ചോദ്യമുണ്ട്. കാറുകൾ കൂടിയത് കൊണ്ടല്ല, മാറിയ ഒരു കാര്യമുണ്ട്. ആ മാറിയ കാര്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുന്നേ നമ്മൾ പാട്ടിലേക്ക് പോവാണ്. അടിപൊളിയൊരു പാട്ടിന് ശേഷം തിരിച്ചെത്താം. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇതുവരെ നമ്മുടെ ലോകത്തിലില്ലാത്ത, ഇതുവരെ നമ്മുടെ യാത്രയിൽ കാണാത്ത, ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാത്ത ചുവപ്പ് കാറുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ചുവപ്പ് കാർ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോന്നിനും 500 രൂപയായിരുന്നു ഓഫർ അല്ലെ. ആ റെഡ് കാറുകൾ ഇപ്പോൾ വന്നതല്ല, രാവിലെ മുതൽ റോഡിൽ ഉണ്ടായിരുന്ന കാറുകളാണ്, സിഗ്നലിലുണ്ടായിരുന്ന കാറുകളാണ്, നമ്മുടെ വീടിന്റെ മുന്നിലും പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ദ തിങ് ഇസ് യു ജസ്റ്റ് വെയർ നോട്ട് ലുക്കിംഗ് ഫോർ ദം. ഇതേ സെയിം എനർജിയാണ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിലും വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാരും ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് മാത്രം ലക്കില്ല, എനിക്ക് ചാൻസ് ഒന്നും കിട്ടുന്നില്ല. ബട്ട് വാട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ ലക്ക് ഇഷ്യൂ, വാട്ട് ഇഫ് ഇറ്റ് ഇസ് എ ഫോക്കസ് ഇഷ്യൂ. നിങ്ങളുടെ ലക്കിന്റെ മാത്രം പ്രശ്നമല്ല, നിങ്ങളുടെ ഫോക്കസിന്റെ കൂടെ ഇഷ്യൂ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇത്രയും കാറുകൾ നമ്മൾ കാണാൻ തുടങ്ങിയത് കാറുകൾ കൂടിയത് കൊണ്ടല്ല, നമ്മുടെ ഉള്ളില് മറ്റൊരു കാര്യം മാറിയത് കൊണ്ടാണ്. ശ്രദ്ധ എന്നുള്ള കാര്യം, ഫോക്കസ് എന്നുള്ള കാര്യം. ഈ റെഡ് കാറുകളെ നമ്മൾ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ നമ്മുടെ ലൈഫിന്റെ പല സ്ഥലങ്ങളിൽ ലിറ്റിൽ ക്ലൂസ് ഇങ്ങനെ കൊടുക്കാനായിട്ട് തുടങ്ങി. ലൈഫ് സ്റ്റാർട്ട്സ് ഡ്രോപ്പിംഗ് ലിറ്റിൽ ക്ലൂസ് എവ്രിവെയർ അബൌട്ട് റെഡ് കാർ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസും. കാരണം ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ, ഒരു കണക്ഷൻ, ഒരു ഡ്രീം കൊളാബ്, ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്ത് അവസരങ്ങളും നമ്മുടെ ചുറ്റും ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മളുടെ തലച്ചോറിനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതെനിക്ക് പ്രധാനമാണ്, ഇത് കണ്ടുപിടിക്കണം എന്നുള്ളത്. പക്ഷെ ഈ ചുവപ്പ് കാറിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എത്ര ചുവപ്പ് കാറുകൾ കാണുന്നോ ആ ചുവപ്പ് കാറുകൾക്ക് ഓരോന്നിനും 500 രൂപ വെച്ച് തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും അത് ലോക്കായി. പിന്നെ കാണുന്നതെല്ലാം ചുവപ്പ് മയം, കാണുന്നതെല്ലാം ചുവപ്പ് കാറുകൾ. സോ ഇന്നത്തെ റിമൈൻഡർ, ഈ ഒരു റെഡ് കാർ തിയറിയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, ഈ ഓപ്പർച്യൂണിറ്റീസ് വിസിബിൾ ആകുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ബിക്കം വിസിബിൾ, ട്രെയിൻ യുവർ ഐസ് ടു നോട്ടീസ് ദം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വെയിറ്റ് ചെയ്യാതെ അത് വരട്ടെ അല്ലെങ്കിൽ എൻ്റെ വഴിയിൽ വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാതെ ഇൻസ്റ്റഡ് ട്രെയിൻ യുവർ ഐസ് ടു നോട്ടീസ് ദം. അതാണ് റെഡ് കാർ തിയറി എന്ന് പറയുന്ന തിയറി. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്, അത് കിട്ടണം കിട്ടണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിലിട്ട് അതിനെ താലോലിച്ച് അല്ലെങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോൾ ലോകം മുഴുവൻ ആ കാര്യത്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇട്ട പോലെ നമുക്ക് തോന്നും. ഡയറ്റ് തുടങ്ങാൻ തീരുമാനിച്ച ദിവസമായിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ ആദ്യം വരുന്നത് ഒരു ചീസ് ഫുൾ പിസ ആയിരിക്കും. പി എസ് സി പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നായിരിക്കും കൂട്ടുകാരെല്ലാവരും കൂടി ഒരു ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്യണേ. ഒരു ക്യാമറ വാങ്ങണമെന്ന് വിചാരിച്ചാൽ ഇതുവരെ കാണാത്ത സോണി, കാനൺ, ഫ്യൂജി ഇതെല്ലാം റോഡിൽ നടക്കുന്ന പോലെ തോന്നും. കാര്യം അൽഗോരിതം മാത്രമല്ല, നമ്മുടെ അറ്റൻഷനും സ്വന്തമായിട്ടൊരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് മനസ്സിന് ക്ലിയർ ആയാൽ അത് ആളുകളെയും ഐഡിയസിനെയും കോൺവെർസേഷൻസിനെയും ഈവൻ ഒരു ചായക്കടയിലെ ഡിസ്കഷനെയും പോലും വേറെ കണ്ണിലൂടെ കാണാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് അടുത്ത തവണ എനിക്ക് ചാൻസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് മുന്നേ ഒരു ചെറിയ ചലഞ്ച്, പുറത്തിറങ്ങി ഈ പറഞ്ഞ പോലെ റെഡ് കാറുകൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 500 രൂപ ഞാൻ തരില്ല, ബഡ്ജറ്റില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റെഡ് കാറുകളേക്കാൾ കൂടുതൽ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ സാധ്യതകൾ നിങ്ങളുടെ കണ്ണിൽ പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ്, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. അല്ലാതെ അവസരങ്ങൾ വന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെടും എന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെടും. അപ്പോൾ അതാണ് റെഡ് കാർ തിയറി. കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം, പക്ഷെ അതിന് മുന്നേ നമ്മൾ പാട്ടിലേക്ക് പോകണം. നല്ലൊരു സൂപ്പർ സോങ് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്, അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: വഴിയിൽ കാണുന്ന ഓരോ റെഡ് കാറിനും ഓരോ 500 രൂപ വെച്ച് തരാന്ന് പറഞ്ഞപ്പോ എന്റെ ഈശ്വര, പുറത്ത് മുഴുവൻ റെഡ് കാറ്, സിഗ്നലിൽ നിൽക്കുന്ന ഒരു കാറ്, പാർക്ക് ചെയ്തിരിക്കുന്ന വേറൊരു റെഡ് കാറ്, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരു കാറ്. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നും ഇത്രയും റെഡ് കാറ് കേരളത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത്. അതിലാണ് ട്വിസ്റ്റ്. ആ കാറുകൾ ഇപ്പൊ പെട്ടെന്ന് വന്നതല്ല, അത് ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നില്ല, നിങ്ങൾ അതിനെ നോക്കിയിരുന്നില്ല. ആക്ച്വലി ലൈഫിലും അവസരങ്ങളിലും ഇതേ പാറ്റേൺ തന്നെയാണ്. ഡയറ്റ് തുടങ്ങുന്ന ദിവസമാണ് ബേക്കറി ചിലപ്പോൾ എല്ലായിടത്തും കാണുക. ക്യാമറ വാങ്ങണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ കാനണും സോണിയും ഇവരുടെ അഡ്വർടൈസ്മെന്റ് നമ്മുടെ മുന്നിൽ പെടുക. എക്സാം എഴുതാൻ തീരുമാനിച്ചാൽ ലൈബ്രറി, സ്കോളർഷിപ്പ്, സ്റ്റഡി ഗ്രൂപ്പ്, അങ്ങനെ ലോകം മുഴുവൻ തുറന്നുപോകും. കാരണം ലോകം മാറിയതല്ല, നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ അതിലേക്ക് മാറ്റിയത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അവസരങ്ങളൊന്നും കിട്ടാറില്ല, ലക്കില്ല. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരാത്തതല്ല, അവ നമ്മുടെ ചുറ്റും തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കോൺവെർസേഷനിൽ നിങ്ങളോട് ഒരു സ്ട്രേഞ്ചർ ഒരു ചെറിയ ഐഡിയയിൽ ഒരു ഹലോ പറയാനുള്ള ധൈര്യത്തിൽ അതങ്ങനെ നിൽക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ട് നമ്മുടെ കണ്ണുകൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് റെഡ് കാറുകൾ എണ്ണി നോക്കൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള അവസരങ്ങൾ കുറച്ചുകൂടെ വിസിബിൾ ആക്കൂ എന്നത് തന്നെയാണ്. 500 രൂപ കിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ അതിലും വലിയൊരു കാര്യം കിട്ടും. വ്യക്തമായി നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുന്ന നിമിഷം ലോകം ഇങ്ങനെ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാത്ത അവസരങ്ങളെ കാണിച്ചു തരിക കൂടിയാണ്. അപ്പം അതിന് കുറച്ചുകൂടെ വൈഡറായിട്ട് നമ്മൾ റെഡ് കാറുകൾ അന്വേഷിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ എഴുത്തോല. ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ടിൽ ദെൻ വി മീറ്റ്. ഇറ്റ്സ് മീ അഭിരാമി, സൈനിങ് ഓഫ്.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണ സദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ അങ്ങനെ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീറയാണ്. അങ്ങനെ ഓണക്കാലമൊക്കെ ഇങ്ങനെ പതുക്കെ കാലെടുത്ത് വെച്ചു അല്ലേ. അപ്പം നമ്മളിങ്ങനെ ടൂടൂടുടൂടു എന്നിങ്ങനെ നമ്മളിങ്ങനെ മ്യൂസിക് ഇടും അല്ലേ. പല പല മ്യൂസിക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ മിക്കവാറും നമ്മൾ സ്ഥിരം കേൾക്കുന്ന അതേ ട്യൂണുകളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാവുക. എന്തായാലും ഇന്നങ്ങനെ ഒരു ചിത്തിര ദിവസം അല്ലേ. ഇന്നലെ അത്തമാണെങ്കിൽ ഇന്ന് ചിത്തിരയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, യെസ്, ഇത് തന്നെയാണ് ഓർഡർ. അപ്പൊ കറക്റ്റ് ആയിട്ട് പല ആൾക്കാരും വീട്ടിലിങ്ങനെ പൂക്കളം ഇടുന്നതിന്റെ ചിലപ്പോൾ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കൂളിലൊക്കെ പോകുന്നതിന്റെ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നതിന്റെ ഒക്കെ ഒരു തിരക്കിൽ നിൽക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ മോർണിംഗ് ഉഷാറാക്കാനും കുറച്ച് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളും പാട്ടുകളൊക്കെ പാടി തരാനൊക്കെയാണ് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ആക്ച്വലി ഞാനല്ല പാട്ട് പാടുന്നത്, ഇന്ന് നിങ്ങളാണ് ആക്ച്വലി എനിക്ക് പാട്ട് പാടി തരുന്നത്. നമ്മൾ ഓണം ഈ ഒരു വീക്ക് നമ്മൾ മൊത്തത്തിൽ ഓണത്തിന്റെ ഒരു വൈബും കളറും ഒക്കെ കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഓണം റിലേറ്റഡ് കുറച്ച് പാട്ടുകളെ പറ്റിയൊക്കെ ഇന്ന് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളിൽ പല ആൾക്കാർക്കും ഓണത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പല പാട്ടുകളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ചില പൂവുകൾ നമ്മൾ പറയുന്ന സമയത്ത് അല്ലെ, പൂക്കളം ഇടണം പൂവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഞാനൊരു പൂ തന്നാൽ നിങ്ങൾ എനിക്കൊരു പൂക്കാലം തരണം എന്ന് പറയുന്ന പോലെ ഒരു പൂവിൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് വെച്ചിട്ടുള്ള പാട്ടുകൾ എനിക്കിന്ന് പാടി തരണം എന്നുള്ളതാണ് ടാസ്ക്. അല്ലെങ്കിൽ ഓണം റിലേറ്റഡ് പാട്ടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇങ്ങനെയുള്ളൊരു ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ചോദിച്ചും പറഞ്ഞും കുറച്ച് പാട്ടുകളൊക്കെ പറഞ്ഞു പോകാമെന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ഷോവിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അജണ്ടയുമായി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിളിക്കാം, മോർണിംഗ് വിഷസ് അറിയിക്കാം. എനിക്ക് ഇപ്പോഴേ കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ചിലപ്പോൾ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉള്ള ദിവസമാണെന്ന് എനിക്ക് തോന്നും. അപ്പം നിങ്ങളുടെ ആരുടെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട്, വിഷസ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്കുണ്ടെങ്കിൽ 8 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്പർ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഒരു പാട്ടും കൂടെ എനിക്ക് പാടി തരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വിച്ച് വിൽ ബി മച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഓണക്കാലം പതുക്കെ ഇങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കാലാവസ്ഥയും നമുക്ക് അതിനൊക്കെ ഏതാണ്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാം. നമ്മളിപ്പോഴും ഈ പൂക്കളം ഇടുക എന്നൊക്കെ പറയുന്നത് ശരിക്കും നല്ല മെമ്മറീസ് ആണല്ലേ. എനിക്ക് പേഴ്സണലി പറയാനെങ്കിൽ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കുട്ടികൾ രണ്ടുപേരുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലെ ഒരാളാണ്. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലെല്ലാവർക്കും പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് തന്നെ പൂക്കളം ഇടണമെന്ന് വീട്ടിൽ നിർബന്ധമാണ്. അച്ഛനിങ്ങനെ വാങ്ങിച്ചു തരില്ല, പൂ മേടിക്കണ്ട പറയും. ലാസ്റ്റ് ഡേ, അതായത് തിരുവോണത്തിനിടാനുള്ള പൂ മാത്രമാണ് കടയിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചു തരുള്ളൂ. അല്ലാത്തതൊക്കെ പോയി കറക്റ്റായിട്ട് പറിച്ചു കൊണ്ടുവന്ന് തുമ്പയും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് പൂക്കൾ ഇടണം, നിർബന്ധമാണ് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഈ രണ്ട് ഫ്രണ്ട്സും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ, അതായത് ആരുടെ പൂക്കളമാണ് ബെസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ആരുടെ പൂക്കളമാണ് ഏറ്റവും അടിപൊളിയാവുന്നത് എന്നുള്ളൊരു കോമ്പറ്റീഷൻ ആണ്. അപ്പം എൻ്റെ പൂക്കളം ഇട്ട് കഴിയുമ്പോൾ ഞാൻ അവിടെ പോകും, എന്നിട്ട് അവരുടെ പൂക്കളത്തിൽ ഇന്ന് എന്ത് ഡിസൈനാണ് സ്പെഷ്യലായിട്ട് ഇട്ടിരിക്കുന്നതെന്നൊക്കെ നോക്കും. മാക്സിമം നമ്മുടെ നാട്ടിൽ വളരുന്ന പൂക്കളാണ് നമ്മൾ ഉപയോഗിക്കാട്ടോ, അതായത് തൊട്ടടുത്ത വീട്ടുകളിലും അല്ലെങ്കിൽ പാടത്തും ഒക്കെ നിൽക്കുന്ന നല്ല നല്ല പൂക്കളും ചെറിയ ചെറിയ ഇലകളും ഈ തുമ്പപ്പൂവും ഒക്കെ പറിച്ചുകൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ നാടൻ പൂക്കളങ്ങളാണ് പൊതുവെ ഇടാറുള്ളത്. അപ്പം അതൊക്കെ ഭയങ്കര നല്ല മെമ്മറീസാണ്. പിന്നെ എനിക്കിപ്പോൾ പൂക്കളൊന്നും ഇടാൻ പറ്റാത്തതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്, കാരണം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്നൊരു വിഷമമൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും തിരുവോണത്തിന് വീട്ടിലൊക്കെ പോയി ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവരും നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൂ തരും, നിങ്ങൾ എനിക്കൊരു പൂക്കാലം തരണം എന്ന് പറയുന്ന പോലെ നല്ല നല്ല പൂക്കളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഷോയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് എഗെയിൻ നമ്മളൊരു 17-ാം തീയതിയിലേക്ക് എത്തിയില്ലേ, ഓഗസ്റ്റിൻ്റെ ഒരു പകുതി തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ പകുതി തീർന്ന സമയത്ത് നിങ്ങളുടെ ഓഗസ്റ്റ് മാസം നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ഒരു 17 അല്ല ഒരു 20 ദിവസം നമ്മളിങ്ങനെ മാക്സിമം നമ്മുടെ എന്താ പറയുക ഓണം മാക്സിമം കളറാക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ആയിരിക്കും എനിക്കറിയാം. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ആദ്യത്തെ പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കോൾസും കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനും വിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയം. അപ്പം ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കിടലൻ പാട്ടാണ്. വിജയ് യേശുദാസും സച്ചിൻ വാര്യറും ദിവ്യയൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു കല്യാണ പാട്ട്, ഒരു എനർജി പാട്ടാണ് അതേ നമ്മൾ എല്ലാവരും കൂടെ കേൾക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നത് RG ഹീറയാണോ അഹല്യ FM 90.4. സോ കേട്ട് കേട്ട് കൂട്ടുകൂടി നമുക്ക് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് പോവാം. ദിസ് ഇസ് അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്കർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റും കഴിയാണ്. അഹല്യ വിഷസാണ് നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീരയാണ്. അപ്പൊ നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ എല്ലാവരും പൂക്കളം ഇടുന്നതിന്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് നമ്മൾ ഒരു പൂ നിങ്ങളോട് ഏതെങ്കിലും ഒരു പൂവിനെ പറ്റി പറഞ്ഞാൽ ആ പൂവുമായി റിലേറ്റ് ചെയ്ത പാട്ട് പാടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഒന്നോ രണ്ടോ പാട്ടൊക്കെ മതിയായിരിക്കും, എനിക്ക് അത്ര പാട്ടേ അറിയുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ നമ്മൾ വിളിക്കും, ആരൊക്കെ പാട്ട് പാടിത്തരും, ആർക്കൊക്കെ വിഷസ് പറയാനുള്ളതെന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഞാൻ റിൻസൺ, ചാലക്കുടിയിൽ നിന്ന്.
6: റിൻസൺ ചേട്ടാ, സുഖാണോ?
7: ആ, സുഖമായിരിക്കുന്നു.
6: എങ്ങനെയുണ്ട് ചാലക്കുടിയിൽ ഓണമൊക്കെ? ഉഷാറാണോ?
7: പടിവാതിൽക്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു.
6: ആഹാ, പടിവാതിൽക്കിൽ എത്തിയിട്ടുള്ളു, വീട്ടിലേക്ക് കയറിയിട്ടില്ല.
7: ഇല്ല.
6: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് എന്താണ് രാവിലെ പരിപാടികൾ?
7: രാവിലെ അഹല്യക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് ജോലിക്ക് വന്നോക്കണം. പിന്നെ വൈകിട്ട്, ഇന്ന് വൈകിട്ട് ഒരു പാട്ടിന്റെ പരിപാടി ഉണ്ട്.
6: ആണോ?
7: പിന്നെ
6: ഓക്കെ,
7: അത് കറുകുറ്റിയില്, കറുകുറ്റി ഗ്രാമപഞ്ചായത്തില്. ഇന്ന് കർഷക ദിനമാണല്ലോ.
6: ഓക്കെ,
7: അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ആളുകള് പാടാൻ വിളിച്ചിട്ടുണ്ട്.
6: ശരി ശരി, അടിപൊളി അടിപൊളി. അപ്പൊ കർഷകനാണോ? കർഷക ദിനമൊക്കെ ആയിട്ട്
7: അല്ല,
6: ഗായകൻ മാത്രമാണ്. ശരി, ഓക്കെ. അപ്പൊ ഞാന് ഇന്ന് ഞാൻ റിൻസൺ ചേട്ടൻ ഒരു പൂവാണ് തരാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ആ പൂ വെച്ചിട്ടുള്ള പാട്ടുകളാണ് പാടിത്തരേണ്ടത്. ഓക്കെ, മന്ദാരം എന്ന് പറയുന്ന പൂവാണ് ഞാൻ തരുന്നത്. അപ്പൊ മന്ദാരം വെച്ചിട്ട് ഒരു പാട്ടോ എത്ര പാട്ട് പാടിയാലും കുഴപ്പമില്ല, മിനിമം ഒരു പാട്ടെങ്കിലും പാടണം.
7: മന്ദാരച്ചെത്തുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ

0: കാറ്റിൽ മഞ്ഞൂലും രാവിൽ, പിന്നെ മന്ദാരം ചെത്തി മന്ദാരം തുളസി കിച്ചകമാലകൾ ചാർത്തി, പിന്നെ മന്ദാരം മന്ദാരപ്പൂവിൽ മന്ദാരപ്പൂവിനൊരു പണ്ടത്തെ ഒരു പാട്ട ഇത്ര അറിയുള്ളൂ. മന്ദാരം
1: വെച്ചിട്ട്
0: മന്ദാരക്ക് മന്ദാരം മഞ്ഞ മന്ദാരം മന്ദാരപ്പ് മന്ദാരം.
1: ക്ലൂ ആണോ? ദിലീപിന്റെയും മീര ജാസ്മിന്റെയും ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്,
0: മന്ദാരപ്പൂമൂലി കാതിലി തൈമാസം
1: കറക്റ്റ്
0: സിന്ദൂര അല്ല പിന്നെ മന്ദാര പിന്താര ചിത്തി.
1: ഓക്കെ, ഒപ്പിച്ചു ഒരു നാലഞ്ചോട്ട് ഒപ്പിച്ചു അല്ലേ? അടിപൊളി അടിപൊളി, അത് അത് ഉഷാറായി കേട്ടോ, അടിപൊളി. ഓക്കെ, അപ്പൊ ഇന്ന് ഇന്ന് എപ്പോഴാണ് പ്രോഗ്രാം? എപ്പോഴാണ്?
0: അത് വൈകിട്ട് 5:30 അവിടെ പാടുന്നത് അത്തപ്പൂന്നുള്ളി തൃത്തപ്പൂന്നുള്ളി ഈ പാട്ട്.
1: ഓക്കെ, ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ആണല്ലേ? ശരി ശരി, അടിപൊളി. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ, ഇന്നത്തെ പ്രോഗ്രാം ഉഷാറാവട്ടെ. അപ്പൊ മന്ദാരം വെച്ച് മാക്സിമം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാനപ്പോ മന്ദാരം വെച്ചിട്ട് തന്നെ വേറൊരു പാട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ആർക്കെങ്കിലും വിഷസ് ഉണ്ടോ സ്പെഷ്യലായിട്ട്? അയ്യോ, കട്ടായി പോയോ? ഓക്കെ, അപ്പൊ റിൻസും ചേട്ടൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പാട്ട് നമുക്ക് പാടി തന്നല്ലോ. ഒരു പാട്ടല്ലെങ്കിൽ ഇവിടെ 4-5 പാട്ടുകളൊക്കെ പാടി തന്നിട്ടുണ്ട്. അപ്പോ മന്ദാരം വെച്ചിട്ട് ഇനിയും കുറെ പാട്ടുകൾ ഉണ്ടായിട്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ മറ്റേ ഓം ശാന്തി ഓഷനയിൽ മന്ദാരമേ ചെല്ല ചിന്താമരേ നീ നാടിയോ മുത്തം തൂകുന്ന രാവിൽ, എനിക്ക് അതൊക്കെയാണ് പെട്ടത് ഓർമ്മ വന്നത്. അപ്പൊ എന്തായാലും ഇതുപോലെ പല പല പാട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ഇപ്പൊ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഞാൻ ബാലൻ ഫ്രം ചിറ്റൂർ.
1: ചിറ്റൂർ എന്നുള്ള ബാലൻ ചേട്ടന് സുഖമാണോ?
2: സുഖമാണ്. ഹീര ഹീരയുടെ തമിഴ് ഭയങ്കര രസമാണ് കേൾക്കാൻ.
1: ആണോ?
2: ഭയങ്കരമായിട്ട് ആ ഒരു ഈ സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ് തമിഴ് പറയുന്നു പറഞ്ഞ ഒരിക്കലും വിശ്വസിക്കില്ല.
1: ശരി, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.
2: പക്ഷെ തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു വ്യക്തി ഇത്രയും നല്ല വ്യക്തമായിട്ട് തമിഴ് സംസാരിക്കുന്നുണ്ടല്ലോ,
1: അതെന്താ, എന്താണ് കണക്ഷൻ? നിങ്ങൾ മനസ്സിലാവുന്നില്ല അല്ലേ? ഇല്ല, എന്റെ സിസ്റ്റർ ആക്ച്വലി ചെന്നൈയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. അപ്പൊ അവിടെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നൊക്കെ കണ്ട് എനിക്ക് ആ ലാംഗ്വേജിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് അത് പഠിക്കുന്നത്. സ്വന്തമായി ഞാൻ തന്നെ പഠിച്ചു. അങ്ങനെയാണ് കണക്ഷൻ.
2: എല്ലാ ഉച്ചാരണങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു പറയില്ല, ഒരു മലയാളിയാണ് ഇത്രയും തമിഴ് പറയുന്നത്.
1: ആണോ? താങ്ക് യു
2: ചേട്ടാ, കേട്ടായിരുന്നു, അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞു.
1: ശരി ശരി, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തുണ്ട് വിശേഷം? ഓണം എവിടെ വരെ എത്തി?
2: ഓണം ദാ വന്നോണ്ടിരിക്കുന്നു. അധികം തിരക്കൊന്നും ഇല്ല, തിരക്കാവുന്നതേ ഉള്ളൂ. ഇനി സ്കൂളൊക്കെ പൂട്ടിയാലായിരിക്കും ചിലപ്പോ തിരക്ക്. ഈ ആഴ്ച എന്ത് കഴിഞ്ഞാലും തിരക്കുണ്ടാവും.
1: ഓക്കെ, ശരി ശരി. അപ്പൊ
2: തിരക്ക് ഓണം അവിടെയൊക്കെ എത്തി?
1: എന്റെ ഓണം, ഞാൻ ഈ വീട്ടിൽ പോയാലേ എന്റെ ശരിക്കും ഓണാവുള്ളൂ.
2: ഈ ആഴ്ച കഴിഞ്ഞാൽ പോവോ?
1: ഞാൻ മിക്കവാറും പോവായിരിക്കും. പിന്നെ നമ്മളിപ്പോ, ഞാൻ എന്റെ ആദ്യത്തെ ഓണാണല്ലോ പാലക്കാട്, അപ്പൊ ഞാൻ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കാണ്.
2: അപ്പൊ ഇവിടെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ?
1: ഉണ്ടാവും, ഉണ്ട്, സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് ബാലൻ ചേട്ടൻ ഒരു ഒരു വാക്ക് തരാണ്, ഒരു പൂ തരാണ്, എനിക്ക് പാട്ട് പാടി തരണം.
2: പാട്ട് ടാസ്ക് ആണ്, എന്നൊരു ട്രൈ ചെയ്ത് നോക്കാം.
1: ഓക്കെ, എന്നാലും ഞാൻ റാൻഡം ആയിട്ട് ഒരു പൂ തരാണ്. ചെമ്പരത്തി ആണ് ഞാൻ തരുന്നത്. ചെമ്പരത്തി
2: ചെമ്പരത്തി ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വേള.
1: ഓക്കെ, വേറെ ഇനി ഒന്നും കൂടെ ആലോചിക്കൂ.
2: ചെമ്പരത്തി പൂവ് മാമനാന പദ, പക്ഷെ അതിന്റെ ഒരു പാട്ടാണ്.
1: ഓക്കെ, ഇനി ഉണ്ടോ?
2: ഇനി നിലവില് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നത് ചെമ്പരത്തി എന്ന് പറഞ്ഞപ്പോ.
1: ക്ലൂ ആണോ? നമ്മുടെ പൃഥ്വിരാജും നായികയുടെ പേര് ഓർമ്മയില്ല, ഒരു ഒരു സ്കൂൾ ടീച്ചറായിട്ട് അഭിനയിച്ച ഒരു ഒരു സിനിമയില്ലേ?
2: അതന്നെയാണല്ലോ ചെമ്പരത്തി കമ്മലിട്ട്,
1: അതാണ് ആദ്യം പാടിയത്. ഓക്കെ, വേറെ ഒന്നും കൂടെ ഉണ്ടല്ലോ, ശ്യാമ എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ ഒരു പാട്ടുണ്ട്.
2: ഓ, എനിക്ക് ഇത്തിരി ഒരുപാട് മലയാള സിനിമയില് ഫോൾഡ് സോങ്സ് ഒന്നും അത്ര അറിയില്ല.
1: ഓക്കെ, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടു.
2: ഈ പാട്ട് കേട്ടിട്ടില്ലേ ഹിര?
1: എന്റെ അമ്മ ഈ പാട്ട് കേട്ടിട്ടില്ലേ? ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടു. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും രണ്ട് പാട്ട് പാടി അല്ലേ?
2: അതെ,
1: അടിപൊളി അടിപൊളി, നല്ലൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ശരി, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
2: വിശ്വസ് എല്ലാവർക്കും ഓണം അഡ്വാൻസ് ആയിട്ട് ഞാൻ വിഷ് ചെയ്യുന്നു. ഹീരയ്ക്കും ആയിക്കോട്ടെ, എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. അപ്പൊ അഹലിയിലും എല്ലാരും ഓണം അടിച്ചു വിളിക്കുക.
1: ഉറപ്പായിട്ടും. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ഇനിയും വിളിക്കണം കേട്ടോ.
2: ഓക്കെ,
1: ബൈ. അപ്പൊ ബാലൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ബാലൻ ചേട്ടൻ കൃത്യമായിട്ട് നമ്മുടെ ചെമ്പരത്തി വെച്ചിട്ടുള്ള രണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒരെണ്ണം ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ പാടണം, വിളിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല, ബട്ട് സ്റ്റിൽ എനിക്കിങ്ങനെ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ പല പാട്ടുകളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഓ കറക്റ്റ് ആണല്ലോ ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോ സന്തോഷം, എല്ലാവരും വിളിക്കുക, പാട്ടൊക്കെ പാടുക. പാടിയില്ലെങ്കിൽ പാട്ട് ചിലപ്പോൾ പറയാൻ അറിയുന്ന ആൾക്കാരുണ്ട്, കൃത്യമായിട്ട് നല്ല മെമ്മറി ഉള്ള ഇന്ന സിനിമയിലെ ഇങ്ങനെ ഒരു പാട്ടുണ്ട് ഹീര എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കും വിളിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. അഹല്യ എഫ് എം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ വിഷസിൽ നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ അടുത്ത പാട്ട് എന്ന് പറയുന്നത് മന്ദാരം നമ്മൾ ചോദിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓം ശാന്തി ഓശാനിലെ മന്ദാരം എന്ന് പറഞ്ഞ പാട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. ജോബ് കുര്യനും ഷാൻ റഹ്മാനും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാട്ട് പരിപാടികൾ, നമ്മുടെ കലാ പരിപാടികൾ ഇവിടെ തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: അങ്ങനെ അതേ സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീറയാണ്. അപ്പൊ നമ്മളിന്ന് ഒരു പൂ എന്താണ് എന്ന് ഞാനിങ്ങനെ ചോദിച്ചിട്ട് അല്ല, ഒരു പൂ എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ ആ പൂ അനുസരിച്ച് എനിക്ക് പാട്ട് പാടി തരണം എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അഹല്യ വിഷസിലേക്ക് നിങ്ങളുടെ വിഷസും അറിയിക്കാം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇതാരാണ്? അൻസാർ. ചേട്ടാ സുഖാണോ?
5: നല്ല
4: വർത്താനം. ഓക്കെ,
5: നമ്മള് പരിചയപ്പെട്ടപ്പോ എന്താ പേര്? എനിക്കറിയത്തില്ല. എന്താ?
4: എന്റെ പേര് ഹീര. ഹീര ഹീര
5: ഷീല.
4: ആ ഷീല അല്ല, ഹീര.
5: ഓ, അത് ശരി.
4: കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ പറയാൻ. ആ ഷീല അല്ല, ഹീര. ശരി, ഓക്കെ. എന്തായി ഓണമൊക്കെ എവിടെ വരെ എത്തി?
5: എന്തോ
4: ഓണം? ഓണം ഒക്കെ എവിടെ വരെ എത്തിന്ന്?
5: ഓണം പരിപാടികളെ
4: ആ ഇനി പതുക്കെ നമുക്ക് ഇങ്ങ് ആനയിച്ച് ഇങ്ങ് വീടിന്റെ ഉള്ളിലേക്ക് കേറ്റണം. ശരി, അപ്പൊ അൻസാറായിട്ട് പാട്ടൊക്കെ പാടുവോ?
5: എന്തോ
4: പാട്ട് പാടുവോന്ന്?
5: പാട്ട് പാടും, തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്.
4: ആണോ? നമ്മൾ ഇന്നിവിടെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഒരു പൂവിന്റെ പേര് പറയാം. ആ പൂവിന്റെ പേര് വെച്ച് തുടങ്ങുന്ന പാട്ടുകൾ പാടണം. പറ്റുമോ? പറയട്ടെ. അപ്പൊ മുല്ലയാണ് ഞാൻ ഇന്ന് തരുന്ന വാക്ക്. മുല്ല. മുല്ല വെച്ചുള്ള പാട്ടുണ്ടോന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പാടിക്കോ.
5: മുല്ല പോലെ മുത്തുപോലെ അല്ല മനസ്സിൽ ഞാൻ കാത്തു വെച്ചു.
4: ഓക്കെ, കൊള്ളാലോ. അത്
5: നല്ല മനസ്സിൽ ചിലവേ കാത്തു വെച്ചു.
4: ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വാസം കൊടുക്കണ്ടേ?
5: പിന്നെ നമ്മുടെ പാടത്തിറങ്ങി കൃഷിപ്പണി ചെയ്യുന്നവർക്ക് കർഷകദിനാണല്ല.
4: ചിങ്ങമൊന്നാണ്.
5: അവർക്ക് നല്ലൊരു ഓണാശംസകളും നല്ലൊരു കർഷക ദിനാശംസകളും.
4: ഓക്കെ, ഉറപ്പായിട്ടും. ശരി ശരി, ഉറപ്പായിട്ട് എല്ലാ കർഷകർക്കും വേണ്ടി നമുക്ക് നല്ലൊരു വിശ്വസ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ നമ്മള് വിളിച്ചത് അൻസാറേട്ടനാണ്. അപ്പൊ അൻസാറേട്ടൻ പറഞ്ഞിട്ടുള്ളത് കർഷകർക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ പൂക്കളാണെങ്കിലൊന്നും ആലോചിച്ച് നോക്കില്ല. നമ്മൾ ഇത്രയും പൂക്കൾ നമ്മള് പൂക്കളത്തിന് ഇടുന്നുണ്ട്. ഇതിന്റെ പുറകിലും വലിയൊരു സെറ്റ് ഓഫ് കർഷകർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എല്ലാം നമ്മൾ പറയുന്ന പൂക്കളത്തിൽ നമ്മൾ പറയുന്ന കളറിന് പറ്റിയ പൂക്കൾ കണ്ടുപിടിക്കുന്നത് ശരിക്കും ഈ പറഞ്ഞ ഇത്രയും നല്ല ആൾക്കാർ അവിടെ ഭംഗിയായിട്ട് പണിയെടുക്കുന്നതിന്റെ കൂടി ഒരു ഫലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് കർഷകർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ദിവസം വിശ്വസ് കൊടുക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ
4: ഹലോ, ഇതാരാ? ആരാധ്യ കുട്ടി, സുഖാണോ? ഓക്കെ, എന്താ ഇച്ചിരി പതുക്കെ പറയുന്നത്? ഉറക്കെ പറയോ. ഓക്കെ, അപ്പൊ ഇന്ന് സ്കൂളിൽ പോണ്ടേ? ശരി, അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടിപ്പിച്ചോണ്ടിരിക്കുക. ആരാധ്യ കുട്ടിക്ക് പാട്ടൊക്കെ അറിയോ? ഓക്കെ, അപ്പൊ മുല്ലയാണ് ഞാൻ തരുന്ന വേർഡ്. മുല്ല വെച്ചിട്ടുള്ള പാട്ടുകൾ അറിയോ? അയ്യോ, പിന്നെ പാട്ടുകൾ വേറെ ഏതാ അറിയാ? പൂക്കളെ വെച്ചിട്ടുള്ള പാട്ടുകൾ ഏതാ അറിയാ? മന്ദാരം പാടിക്കു വന്നാ. മന്ദാരം വെച്ചിട്ട് ഏത് പാട്ടാ? അത് ഞാനിപ്പൊ പാട്ട് വെച്ചെന്നോണ്ടല്ലേ. അതിന് മുന്നേ അറിയായിരുന്നോ? ഓക്കെ, ഓണത്തിന്റെ പാട്ടുകൾ ഏതാ അറിയാ ആരാധ്യ കുട്ടിക്ക്?
7: ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടിയെടുത്തെല്ലാം ഉണ്ണിച്ചാടി പറഞ്ഞല്ലോ. വീട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ന് കളിക്കില്ലേ.
4: സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതാരെ പഠിപ്പിച്ചെന്നേ? ഒറ്റക്ക് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ?
7: ഞാൻ
4: എന്താ ഓണക്കോടി ഒക്കെ എടുത്തോ? ഓക്കെ, അപ്പൊ ഏത് ഡാൻസാ കളിക്കണേ?
7: അത് വന്നിട്ട് കൃഷ്ണന്റെ ഒരു പാട്ടാണ്, അത് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിപ്പിച്ചിട്ടില്ല.
4: ഓക്കെ, അപ്പൊ അതൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് സെലിബ്രേഷൻ ഒക്കെ കളറാക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ? ഓക്കെ ഓക്കെ മുത്തേ, താങ്ക് യു കേട്ടോ, ബൈ. അപ്പൊ നമ്മൾ ആരാധ്യകുട്ടിയാണ് വിളിച്ചത്. അപ്പൊ ആരാധ്യകുട്ടിക്ക് മന്ദാരത്തിന്റെ ഒരു പാട്ടറിയാം, പിന്നെ നമുക്ക് ഓണത്തിന്റെ ഒരു പാട്ടും പാടി തന്നു അല്ലേ. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
8: ഹലോ
4: ഹലോ, ഇതാരാ?
8: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാണ്, പേര് പറയൂ.
8: ഞാൻ സബിത.
4: സബിത, സുഖാണോ സബിത ചേച്ചി?
8: സുഖം സുഖം.
4: എവിടെ?
8: സെക്കൻഡ് കോൾ
4: ആണോ?
8: ഓക്കെ
4: ഓക്കെ. എവിടെ വീട്? എവിടെയാ?
8: പാലക്കാട് പെരുമ്പ.
4: ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഓണൊക്കെ? ഉഷാറാണോ?
8: ഓണം ആയിക്കൊണ്ടിരിക്കുന്നു.
4: ഓക്കെ,
8: അത്തം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായി, ഇനിയിപ്പോ ഓണം അടുത്തടുത്ത് വരുന്നു.
4: ഓക്കെ, പൂക്കളൊക്കെ ഇടുന്നുണ്ടോ? ഓക്കെ ശരി. അപ്പൊ നമ്മൾ ഇന്ന് പാട്ട് പാടിപ്പിക്കുകയാണ്. ഒരു വാക്ക് തരും, ആ വാക്കില് പൂവിന്റെ പേരായിരിക്കും. മതി മതി, പറഞ്ഞാ മതി. അപ്പൊ മുല്ലയാണ് ഞാൻ സബിത ചേച്ചിക്ക് തരുന്ന പൂവ് എന്ന് പറയുന്നത്. അപ്പൊ പാട്ടുകൾ അറിയോ?
8: ആലോചിച്ച്
4: നോക്ക്. മുല്ലപ്പൂ അതാണോ? ആ പാട്
8: എനിക്കറിയില്ല,
4: എനിക്കറിയില്ല ലിറിക്സ്, എനിക്കും അറിയില്ല. മുല്ലപ്പൂ വള്ളിലോ കുറ്റിക്കവിളിലോ അങ്ങനല്ലേ? ഓക്കെ, ഒരെണ്ണം പാടി. അടിപൊളി അടിപൊളി അടിപൊളി. ഇനി അറിയോ? പിന്നെ ആർക്കാ നമുക്ക് വിശ്വസം കൊടുക്കണ്ടേ?
8: വിശ്വസ് ഇവിടെ വീട്ടിലുള്ള മക്കൾക്ക്, പിന്നെ എന്റെ ചേച്ചി, ഏട്ടൻ, അവരുടെ മക്കള്, അച്ഛൻ, അമ്മ, പിന്നെ എന്റെ ഓഫീസിലുള്ള എല്ലാവർക്കും.
4: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമുക്ക് വിശ്വസം കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ. ഓക്കെ ബൈ. അപ്പൊ സബിത ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ മുല്ലപ്പൂ വെച്ചിട്ട് ഒരു പാട്ട് ഒപ്പിച്ചു സബിത ചേച്ചി, കുറച്ചൊക്കെ ഓർമ്മയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എനിക്ക് പാടിത്തരാം, പക്ഷെ ഞാൻ പറയുന്ന വാക്കിലായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം. വിളിച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പാട്ടുകൾ, ചിലർക്ക് പാട്ട് പാടാൻ പറ്റും, ചിലർക്ക് പാട്ട് പറയാൻ പറ്റും. അപ്പൊ പാടാൻ അറിയുന്നവർക്കും പറയാൻ അറിയുന്നവർക്കും വിളിക്കാം. നല്ല മെമ്മറി പവർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി വിളിക്കാം. പിന്നെ ഒന്നും കൂടെ പറഞ്ഞ പോലെ ഇന്ന് ചിങ്ങം ഒന്നാണ്, കർഷക ദിനം കൂടിയാണ്. അപ്പൊ ഒരുപാട് കർഷകർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്ന് എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം. തീർച്ചയായിട്ടും ഈ കർഷകർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഏത് പൂ നമ്മൾ പറയുകയാണെങ്കിലും എനിക്കൊണ്ട് മറ്റ് കൃഷികളേക്കാൾ കുറച്ചും കൂടി ടാസ്ക്കാണ് നമ്മൾ ഈ മുല്ലപ്പൂ അല്ലെങ്കിൽ താമരപ്പൂ, സെൻട്രുമല്ലി ഇങ്ങനെയുള്ള പൂക്കളൊക്കെ വളർത്തുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് അല്ലെ. മഴ വന്നാലും കാറ്റ് വന്നാലും ഒക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എഫക്ട് ചെയ്യും. അതിന്റെ ഒരു ക്വാളിറ്റിയിലാണ് ശരിക്കും അവർക്ക് പൈസ കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കർഷകരുണ്ട്. അതല്ലാതെ നമുക്ക് നമ്മളുടെ ഭക്ഷണം കഴിക്കുന്ന അരി മുതൽ എല്ലാ സാധനങ്ങളും ഓരോ കർഷകന്റെ എന്താ പറയുക, വിയർപ്പിന്റെ ഫലമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു അടുക്കള തോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മളും ഒരു ചെറിയ കർഷകരായി എന്നുള്ളൊരു ഒരു സന്തോഷം നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും എല്ലാ കർഷകർക്കും കൂടി ഒരു ആശംസകൾ പറഞ്ഞിട്ടാണ് അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്തായാലും കുറച്ച് എനർജറ്റിക് പാട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ അടുത്ത പാട്ട് നമ്മുടെ മോർണിംഗ്സ് എനിക്ക് കൂടുതൽ ഇങ്ങനെ കുറച്ച് ജിൽജിൽ പാട്ടുകളാണ് കൂടുതൽ എനിക്ക് തരാനിഷ്ടം. കാരണം നമ്മുടെ എനർജി നമ്മൾ ഡ്രോപ്പ് ചെയ്യരുത്. രാവിലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിന് പോകുമ്പോഴും കുറച്ചും കൂടെ എനർജിയിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് എനർജറ്റിക് പാട്ടുകൾ തരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ കേൾക്കാൻ പോകുന്നത് ABCD എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇത് ഹലി FM ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീറോയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, അങ്ങനെ സമയം ദേ 8 കഴിഞ്ഞ് 40 ആയിരിക്കുകയാണ്. അതായത് ഏതാണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു മണിക്കൂർ ഇവിടെ തീരാൻ പോവുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അഹല്യ വിഷസ് ആണ് അഹല്യ FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ്. അപ്പൊ അതേ നമ്മളിങ്ങനെ കോളേഴ്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഒരു പൂ ഞാൻ തരും, അപ്പൊ നിങ്ങൾ എനിക്കൊരു പൂക്കാലം തരണം എന്നായിരുന്നു എന്റെ ടാസ്ക്. അപ്പോൾ ചെറിയ ചെറിയ പൂക്കളുടെ പേര് നമ്മൾ കൊടുക്കുമ്പോൾ ആ പേര് വെച്ച് തുടങ്ങുന്ന പാട്ടുകൾ പാടാനായിരുന്നു ഇന്നത്തെ ടാസ്ക്. അറ്റ്ലീസ്റ്റ് ഒരു പാട്ടെങ്കിലും പാടിയാൽ ഐ വിൽ ബി സോ ഹാപ്പി. ഓക്കെ, അപ്പൊ കുറെ പേര് ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ദേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, ഇതാരാ?
5: ഹലോ, ഗുഡ് മോർണിംഗ് ഹീര, ഞാന് ഷക്കീല ചേച്ചിയാണ്.
4: ഗുഡ് മോർണിംഗ് ഷക്കീല ചേച്ചി, സുഖാണോ? എങ്ങനെയുണ്ട്
5: അവിടെ? എല്ലാവർക്കും സുഖല്ലേ?
4: ഓ, ഇവിടെ എല്ലാവർക്കും സുഖം. ഓണമൊക്കെ എങ്ങനെയുണ്ട്?
5: ഓണം ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷല്ലേ?
4: അല്ല പിന്നെ. ഓക്കെ, പൂക്കളൊക്കെ ഇടുന്നുണ്ടോ? പൂക്കളമൊക്കെ ഇടുന്നുണ്ടോ?
5: പൂക്കളിടുന്നൊന്നുമില്ല, പക്ഷേ നമ്മള് പിന്നെ ഇവിടെ എന്താ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് അത് അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്.
4: ഓക്കെ, അപ്പൊ അതിലൊക്കെ പങ്കെടുക്കും അല്ലേ?
5: കലാപരിപാടികൾ അതിനൊക്കെ പങ്കെടുക്കും.
4: ശരി, ഓക്കെ.
5: കുട്ടിക്കാലത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പഴൊന്നും പിന്നെ ഇടുന്നില്ല.
4: ആണോ, ഇപ്പൊ മടിയാണോ?
5: ഈ കോളനിയിലെ പ്രോഗ്രാം ഒക്കെ ആകുമ്പോ അങ്ങനെ എല്ലാരും കൂടെ ഒന്നിച്ച് പൂക്കള മത്സരം ഒക്കെ ഉണ്ടാകുമ്പോ അതിലൊക്കെ പിന്നെ
4: പങ്കെടുക്കും. ഓക്കെ, അടിപൊളി. അപ്പൊ ഞാനിന്ന് വാക്ക് തരട്ടെ, പാട്ട് പാടാൻ റെഡിയാണോ?
5: പാട്ട് പാടില്ല, അറിയുമെങ്കിലും പറയാം.
4: പറയാം. ഓക്കെ, ഇന്ന് പാടാൻ അറിയാത്ത ആൾക്കാരാണല്ലേ നിങ്ങളൊക്കെ? കുഴപ്പമില്ല, പാട്ട് ആസ്വദിക്കും. ശരി ശരി, അപ്പൊ ഞാൻ ഇന്ന് തരാൻ പോകുന്ന പൂവ് എന്ന് പറയുന്നത് താമരയാണ്. താമര,
5: താമരയോ?
4: ആഹാ, പാട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട്. ആ സൂപ്പർ സൂപ്പർ. അടുത്തത് അടുത്തത്.
5: താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, അങ്ങനത്തെ ഒരു പാട്ടില്ലേ?
4: താമരപ്പൂങ്കാവനത്തിൽ ാതിരിക്കുന്നോള്
5: പഞ്ചവർണ്ണിലെ
4: പങ്കുരങ്കുള്ളോളി. കരക്കരൻ. അടുത്തത് രണ്ട് കഴിഞ്ഞു, മൂന്നാമത്തെ.
5: താമരയും സൂര്യനും തമ്മിൽ ഇന്ന് മൗനമോ, അങ്ങനത്തെ ഒരു പാട്ട്.
4: അങ്ങനെ ഒരു പാട്ടുണ്ട്. ഓക്കെ, മൂന്ന്. അടുത്തത്
5: പിന്നെ താമര താമ അയ്യോ.
4: ആലോചിച്ചോ, കിട്ടിയോ? ടിക് ടിക് വൺ, ടിക് ടിക് ടു.
5: പാട്ടുകളൊക്കെ അറിയാം, പക്ഷെ പെട്ടെന്ന് ചോദിച്ചു.
4: നമ്മുടെ ഉർവശയും മീര ജാസ്മിനും കൂടി അഭിനയിച്ച ഒരു സിനിമയല്ലേ, അതിലൊരു പാട്ടുണ്ട് അച്ചുവിന്റെ അമ്മ.
5: താമരക്കുരുവിക്ക് തട്ടമിടുന്ന് ഏലച്ചിട്
4: സുരമത്തിനൊരു അടിപൊളി. നാല് പാട്ട് പാടിട്ടോ, അടിപൊളി. ഇതാണ് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് പാടിയല്ലോ.
5: അറിയില്ല, അറിയില്ല, പാട്ടൊന്നും പാടില്ല കേട്ടോ, നല്ല അഡ്വർക്ക് പാടും നന്നായിട്ട്.
4: ആണല്ലേ, ഓക്കെ ശരി. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
5: അപ്പൊ ഇന്ന് എല്ലാവർക്കും ഹീരയ്ക്കും സിംഗമാസല്ലേ, എല്ലാവർക്കും അല്ല നന്നായി പോലെ ഓണൊക്കെ ആഘോഷിക്കേണ്ടതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമാവട്ടെ.
4: ഓക്കെ ചേച്ചി, അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ഷക്കീല ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. എല്ലാവർക്കും ചിങ്ങമാസത്തിന്റെ വിഷസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ചിങ്ങമൊക്കെ ആഘോഷിക്കുന്നതാണ് ഞാനും വിചാരിക്കുന്നത്. ഈ മാസം അല്ലേ ചിങ്ങം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരു ഒരു പ്രോസ്പെരിറ്റിയുടെ ഒക്കെ ഒരു മാസമായിട്ടല്ലേ പറയാം. എപ്പോഴും നല്ല സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പൊ അതുപോലത്തെ ഒരു ദിവസമാവട്ടെ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മാസമാകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: നമസ്കാരം.
4: നമസ്കാരം,
6: രവി പല്ലശ്ശന.
4: ഓക്കെ രവി ചേട്ടാ, പുറത്തെവിടെയാണോ? നല്ല ബഹളമാണല്ലോ.
6: വണ്ടിയില് ട്രാവൽ
4: ചെയ്തോണ്ടിരിക്കുക. വണ്ടി ഒന്ന് സൈഡ് ആക്കിട്ട് സംസാരിക്കോ.
6: ഒരു സെക്കൻഡ്.
4: ഓക്കെ. ഓക്കെ, എല്ലാ ഹോണടിയും കേൾക്കുന്നുണ്ട് ഞാൻ. ശരി, ഓക്കെ. അപ്പൊ എന്തുണ്ട് വിശേഷം രവി ചേട്ടാ?
6: നന്നായി പോകുന്നു.
4: ഓണം ഒക്കെ എവിടെ വരെ എത്തി? അടുത്തെത്തി,
6: ആഘോഷിക്കാൻ.
4: അതെ അതെ, ഓക്കെ. അപ്പൊ ഇന്ന് പാട്ട് പാടാൻ റെഡിയാണോ? നോക്കാം. ശരി, അപ്പൊ ഞാൻ തരാൻ പോകുന്ന പൂവ് എന്ന് പറയുന്നത് തുമ്പയാണ്.
6: തുമ്പ അല്ലേ?
4: ആ ആലോചിച്ചോ. കിട്ടിയോ?
6: ഇല്ല, തുമ്പ ഇല്ല. തുമ്പയിൽ
4: ഒന്നും കൂടി ആലോചിച്ച് നോക്കിയേ. ഒറ്റ ഒറ്റ ഒരെണ്ണം പാടിയാലും മതി, നമ്മൾ സെറ്റ് ആയിരിക്കും.
6: കിട്ടുന്നില്ല,
4: കിട്ടുന്നില്ല. ഞാൻ എന്നാ ക്ലൂ തരാം. കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരി, എന്നാ നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച ഒരു ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതില് തുമ്പ വെച്ചിട്ട് ഒരു പാട്ടുണ്ട്. തുമ്പയും തുളസിയും. തുമ്പ തുളസി. ഇഷ്ടം പോലെ പാട്ടുണ്ട്. ശരി, കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത കോളറിന് നമ്മൾ കൊടുത്തു നോക്കാം, കിട്ടോ നോക്കണ്ട കേട്ടോ. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
6: അഹല്യ ടീമിനും ഞങ്ങളുടെ ചങ്ങാരിക്കൂട്ടം ഫ്രണ്ട്സിന് എല്ലാവർക്കും.
4: ഓക്കെ,
6: ഹാപ്പി ഹെൽത്തി ഡേ.
4: ഓ താങ്ക് യു സോ മച്ച്, തിരിച്ച് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ രവിചേട്ടനാണ് വിളിച്ചത്. അപ്പൊ രവിചേട്ടൻ തുമ്പ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ചെറുതായിട്ടൊന്ന് ഉടക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ വേഗം വേഗം വിളിക്കാൻ. ദേ അടുത്ത കോളർ വന്നു. ഹലോ, ഇതാരാണ്?
7: ഹലോ.
4: ഹലോ, ഇതാരാ? ഗുഡ് മോർണിംഗ്.
7: ഞാൻ ദിവ്യ സന്തോഷ്.
4: ദിവ്യ ചേച്ചി, സുഖമാണോ? അതാണ് ശബ്ദത്തിൽ ഒരു ഉഷാർ കുറവ് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ തുമ്പയാണ് നമ്മുടെ ഇന്നത്തെ വേർഡ്. പാട്ട് പാടാൻ റെഡിയാണോ? പാടിക്കോ.
7: ഓക്കെ,
4: അടുത്തത്
7: പിന്നെ പുലരിപ്പൂ പോലെ. അത് തുമ്പുണ്ടെന്ന്
4: തോന്നുന്നു.
7: തുമ്പയും തുളസിയും
4: കൂടെ മുല്ലപ്പൂവും.
7: അതന്നെ. പിന്നെ തുമ്പപ്പൂ കാറ്റിൻ
4: തൂഞ്ഞാലാടി. അടുത്തത് കുഞ്ഞിരാമായണം സിനിമയിൽ ഒരു പാട്ടുണ്ട്.
7: അയ്യോ, അങ്ങനെ പറഞ്ഞാൽ അറിയില്ല,
4: അറിയില്ല,
7: ഞാൻ കണ്ടിട്ടില്ല.
4: ഓക്കെ, അടുത്തത്
7: പിന്നെ
4: തുമ്പ.
7: ശരി,
4: ഓക്കെ, മൂന്നെണ്ണം പാടി. വെരി ഗുഡ്, അടിപൊളി അടിപൊളി. ശരി, അപ്പൊ എന്തായാലും പനിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ കേട്ടോ.
7: മാറി,
4: ആണോ? അടിപൊളി അടിപൊളി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ? ആണോ? ഓക്കെ, അടിപൊളി, താങ്ക് യു. ഇനി വിളിക്കണം കേട്ടോ, ബൈ. അപ്പൊ ദിവ്യ ചേച്ചി അമ്പലത്തിലൊക്കെ പോവാൻ റെഡിയാണ്, ചിങ്ങമാസമായിട്ട് അമ്പലത്തിലൊക്കെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആൻഡ് അതിന്റെ ഇടയിൽ തുമ്പ വെച്ചിട്ടുള്ള പാട്ടുകളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. തുമ്പ വെച്ചിട്ട് പാട്ടുകളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, ഇനി ആരെങ്കിലും ഗസ് ചെയ്യോ നോക്കാം. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ,
8: ഹലോ,
4: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
8: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഗുരുവായൂരപ്പൻ, തിരുവല്ലാമല.
4: ഓക്കെ, എന്തുണ്ട് വിശേഷം?
8: അങ്ങനെ പോണോ, സുഖമായി പോണോ?
4: ഗുരുവായൂരപ്പന് സുഖമാണോ?
8: ആ സുഖമാണ്, എനിക്കും സുഖമല്ലേ.
4: എനിക്കും സുഖമാണ്. എങ്ങനെയുണ്ട് ഓണം ഒക്കെ? എവിടെ വരെ എത്തി?
8: ഓണൊക്കെ അടിച്ചുപൊളിച്ച് എത്തി എത്തി എത്തി എത്തി. അത്തം കഴിഞ്ഞാ പിന്നെ ഓണത്തുമല്ലോ.
4: ശരി, പൂക്കളൊക്കെ ഇടുന്നുണ്ടോ വീട്ടില്?
8: പിന്നെ പൂ ഇന്നലെ ഇട്ടു, അന്ന് രാവിലെ ഇട്ടതും ഇട്ട് കഴിഞ്ഞ ഉടനെ ഒരു മഴ വന്നു. അത് ആ കോടയൊക്കെ നിർത്തി വെച്ചു, അത് കൊള്ളാണ്ട.
4: സൂപ്പർ. ശരി, അപ്പൊ ഇന്ന് നമ്മള് ഇങ്ങനെ പാട്ടുകൾ പാടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ.
8: ഞാൻ ട്രൈ ചെയ്യാതായിരുന്നു.
4: തുമ്പ വെച്ചിട്ട് ഇനി പാട്ടുണ്ടോ? തുമ്പ തുമ്പ
8: തുമ്പയിലെല്ലാം പാട്ട് പാടി, ഇനിയിപ്പോ എനിക്ക് അത്ര ഓർമ്മയുള്ള പാട്ടില്ല.
4: ഓക്കെ, എന്നാ ഞാൻ ഇനി അടുത്ത പൂ തരണം എന്നാണോ പറയുന്നേ?
8: ആ അടുത്ത പൂ നോക്കട്ടെ.
4: ശരി, അപ്പൊ അടുത്ത പൂ എന്ന് പറയുന്നത് ഞാൻ പൂവ് തന്നെയാണ് തരുന്നത്, പൂ വെച്ചിട്ടുള്ള പാട്ടുകൾ. പൂവേ, പൂവ്, പൂക്കൾ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ.

0: ആദ്യത്തെ വീട് വേറെ വന്നാലും കുഴപ്പമില്ല,
1: വേറെ തന്നെ വേണം.
0: ആ വേറെ എന്തായാലും വാങ്ങി.
1: വേറെ ഏതാ തരെ? ഇപ്പൊ ഒരുവിധം പൂവുകളൊക്കെ ഞാൻ കൊടുത്തല്ലോ.
0: ഞാൻ രണ്ടു മൂന്നായി പൂവിന്റെ ആദ്യം പാടാം, അത് വെറും പൂ കൊടുക്കും.
1: ശരി,
0: അങ്ങനെ റോസാപ്പൂ ചിന്ന റോസാപ്പൂ ആ ഒരു പാട്ട്.
1: ഓക്കെ,
0: പിന്നെ ചെന്താമരയേ തെൻതേനിതഴി പണ്ണോവിയമേ പെണ്ണേ വരുക ആ ഒരു പാട്ട്.
1: റോസാപ്പൂ വെച്ചിട്ട് വേറെ പാട്ടുണ്ടോ നോക്കിയേ? റോസ് വെച്ചിട്ട് തന്നെ
0: റോസാ റോസാ റോജാ റോജാ ആ ഒരു പാട്ട്.
1: ഇനിയുണ്ടോ?
0: പിന്നെ
1: മലയാളത്തിലുണ്ടല്ലോ റോസ് വെച്ച് റോസാപ്പൂ.
0: റോസ് ആ റോസാപ്പൂ ഒരു മലയാളത്തിലൊരു പാട്ടുണ്ട്, ഒന്നല്ല പെട്ടെന്ന് വരുന്നില്ലല്ലോ. റോസ്
1: റോസാപ്പൂ റോസാപ്പൂ
0: ആ റോസാപ്പൂ റോസാപ്പൂ അടിച്ചുപൊളി പാട്ട്.
1: ആ അടിച്ചുപൊളി പാട്ട്. ഓക്കെ,
0: ചെവ്വന്തി പൂവുക്കും തെൻവാണ്ടി കാറ്റുക്കും ആ ഒരു പാട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പൂ വെച്ച് ഒരുപാട് പാട്ടുണ്ട്. ചെമ്പരത്തി പൂവേ ആ പാട്ട് പാടി കഴിഞ്ഞാലേ
1: പാടി.
0: ഒരുപാട് പാട്ടുകളുണ്ട്. പാട്ട് പെട്ടെന്ന് ലയം കിട്ടിപ്പോയി പാടാൻ.
1: കുഴപ്പമില്ല കുഴപ്പമില്ല, എന്തായാലും മൂന്നാല് പാട്ട് പാടിയല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ആർക്കാ വിശ്വാസം കൊടുക്കണ്ടേ?
0: വിശ്വാസല്ല, നമ്മുടെ സ്വതാവി എലപ്പുള്ളി സഹദേവട്ടന് സുഖല്ല.
1: ഓ,
0: ഒരുപാട് കുറച്ച് നല്ലൊരു സുഖമില്ലാണ്ടിരിക്കുകയാണ് ആള്. പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക് ഒരു സ്ട്രോക്ക് ഒക്കെ വന്നിട്ട്
1: ഓ അത് ശരി.
0: അപ്പൊ സംസാരിക്കാം, എപ്പോഴും വിളിക്കുന്നതാണ്, പാട്ട് കേൾക്കുന്നതാണ് അറിയാലോ.
1: അതെ അതെ.
0: അപ്പോ ആൾക്ക് പെട്ടെന്ന് തന്നെ ഭേദാവട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ.
1: ഉറപ്പായിട്ടും
0: ദൈവത്തോട് പ്രാർത്ഥിക്കണം.
1: ഉറപ്പായിട്ടും ചേട്ടാ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വിളിച്ചതില്.
0: അതെ, എല്ലാ നമ്മളുടെ എല്ലാ ശ്രോതാക്കളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ശരി കേട്ടോ, താങ്ക് യു. ശരി, ബൈ ബൈ. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പോ നമ്മളുടെ സഹദേവൻ ചേട്ടൻ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മൾക്ക് തിരിച്ച് വരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ദേ നമ്മുടെ സമയം ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ തീരുകയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ഒരു ടാസ്കും കൂടെ കൊടുക്കാം. എനിക്കിപ്പോ നമ്മൾ പൂക്കളെ പറ്റി പാടി, ഇനി പൂ വെച്ചിട്ടുള്ള പാട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ദേ ലാസ്റ്റ് കോളർ ഞാൻ എടുക്കുകയാണ്. ഹലോ, ഇതാരാണ്?
2: ഹലോ, ഗുഡ് മോർണിംഗ് ശീല. ഞാൻ പല്ലത്തനിയിൽ നിന്നും പറഞ്ഞു വരും. ബാലൻ ചേട്ട
1: സുഖമാണോ?
2: സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖമല്ല.
1: ഓക്കെ, എന്ത് പറ്റി?
2: കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ.
1: ആരോഗ്യമൊക്കെ നന്നായി നോക്കണം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു മാഡം.
1: ശരി, അപ്പൊ ബാലൻചേട്ട പാട്ട് പാടാൻ റെഡിയാണോ? ഞാൻ തരുന്നത് പൂക്കളെ പാടാനാണ്. പൂവേ പൂക്കൾ പൂങ്കാറ്റ് അങ്ങനെ പൂവ് വെച്ച് തുടങ്ങുന്ന പാട്ടുകൾ.
2: പൂക്കൾ പനി പൂക്കൾ
1: അടുത്തത്
2: വേണം പൂക്കട വേണം പൂവിളി വേണം.
1: ഓക്കെ, അടുത്തത്
2: തെച്ചിപ്പൂവേ തെങ്കാശി പൂവേ
1: മച്ചാനെ പാരുങ്കടാ.
2: ഓക്കെ,
1: അടുത്തത്
2: അതെ.
1: ഓക്കെ, അടുത്തത്
2: മലർവാദപ്പൂവേ മനമുള്ളപ്പൂവേ മതിശേഷം നിരക്കൂ പൂവേ എന്നുള്ള ഐശ്വര്യമ്മ പാടിയിട്ടില്ലേ?
1: പിന്നെ അത് അല്ലിയാമ്പൽ കടവല്ലേ? അല്ലിയാമ്പൽ കടവി അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ് ആ പാട്ട്. ശരി, ഓക്കെ, എന്തായാലും കൊറേ പാട്ടുകൾ പാടിയിട്ടോ, അടിപൊളി. ഓക്കെ, അപ്പൊ
2: എന്തായാലും
1: ആർക്കാ വിശ്വസ്?
2: നമ്മുടെ കുമരകത്തുള്ള ശീത ചേച്ചി, ജന്മറാണി എന്ന് അറിയപ്പെടുന്ന പിന്നെ ശീതത്തേച്ചിക്ക് ആയിരം ജന്മദിന ആശംസകൾ. ശനിയാഴ്ച പറയേണ്ടതാണ്, വൈകിയ വേളയിൽ പിന്നെ ആശംസകൾ പറയുന്നു. അവർക്കൊരു ആശംസ.
1: ഓക്കെ, ഓക്കെ ചേട്ടാ, ബൈ ബൈ. അപ്പൊ ബാലൻചേട്ടനാണ് വിളിച്ചത്. ബാലൻചേട്ടൻ കുറെ പാട്ടുകൾ പാടി, പൂ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പൂവേ പൂവേ പാലപ്പൂവേ ആ പാട്ട് പാടാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പൂ വേണം, പൂപ്പട വേണം. പിന്നെ പൂങ്കാറ്റേ പോയി ചൊല്ലാം അങ്ങനെയുണ്ട്. പിന്നെ പൂമാനമയുണ്ട്. പിന്നെ പിന്നെ ഏതാ ഉള്ളത്? പൂക്കൾ പനിനീർ പൂക്കൾ പറഞ്ഞു. പൂക്കളേ

ട്രൂ വിടുങ്കൽ, തമിഴിൽ പാട്ടുണ്ട്, അങ്ങനെ അങ്ങനെ കുറെ പാട്ടുകളുണ്ടല്ലേ. ഒരുപാട് പേര് നല്ല നല്ല പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് ടു എല്ലാവർക്കും. നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാട്ടുകൾ പാടാനും പറയാനും ശരിക്കും നല്ല കഴിവ് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു വാക്ക് തരുമ്പോൾ ഓർത്ത് പറയാന്ന് പറയുന്ന ഇത്തിരി ടാസ്ക് ഉള്ള പരിപാടിയാണെന്ന് എനിക്കറിയാം. എന്നാലും മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ട്രൈ ചെയ്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇപ്പൊ എന്തായാലും അടുത്ത പാട്ട് ഞാനൊരു ഹിന്ദി പാട്ട് വെക്കാന്ന് വിചാരിച്ചു. കുറച്ച് ഹിന്ദി പാട്ടുകളും കൂടെ നമ്മൾ എന്താ പറയാ, മലയാളവും തമിഴും ഹിന്ദിയും എല്ലാ പാട്ടുകളും നമ്മൾ കേൾക്കണമല്ലോ. അപ്പം നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത് ടു സ്റ്റേറ്റ്സ് എന്ന സിനിമയിൽ അർജിത് സിംഗും ചിന്മയി ശ്രീപദയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങോട്ട് പോന്നോളൂ. നിങ്ങളുടെ കൂടെ അഹല്യ FM ൽ അർജി ഹീരയാണ്. കുറെ പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പൊ മെസ്സേജസ് ഒക്കെ വായിക്കാനുള്ള സമയമാണ്. അപ്പൊ പാട്ടുകൾക്ക് ശേഷം നമുക്ക് മെസ്സേജസ് ഒക്കെ വായിക്കാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM. ദിസ് ഇസ് RG ഹീര വിത്ത് യു.

0: സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
5: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
4: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
6: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
7: സമയം ദേ അങ്ങനെ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അർജി ഹീരാണ്. അപ്പൊ കുറച്ച് പേരുടെ മെസ്സേജസ് ഒക്കെ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ മെസ്സേജസ് ഒക്കെ ഞാൻ ദേ 1 by 1 വായിക്കാൻ പോവാണ്. കുറേ പേരുടെ മെസ്സേജസ് ഉണ്ട് കേട്ടോ. ആരുടെങ്കിലും ഒക്കെ മിസ്സായി പോകുമെന്ന് എനിക്ക് പേടിയാണ്. ഓക്കെ, നോക്കട്ടെ നോക്കട്ടെ. കുറച്ച് പേര് സ്റ്റിക്കേഴ്സ് അയക്കുന്നുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് അയച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റിക്കേഴ്സിന് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും? അപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ അയക്കോട്ടോ. അപ്പൊ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് അയച്ച ആൾക്കാരുടെയൊക്കെ മെസ്സേജസ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച ആൾക്കാരാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നില്ല എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. കഠിന പ്രയത്നം ചെയ്യുന്നവർക്ക് അവർ കണ്ടിട്ടില്ലാത്ത വലിയൊരു ജീവിത വിജയം മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അഷ്റഫ് ഏട്ടനും നല്ലൊരു ദിവസം അങ്ങോട്ട് വിഷയമാണ്. അടുത്ത മെസ്സേജ്, ചെറുതാണെങ്കിലും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്നത് സംതൃപ്തി കൈവരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഊർജ്ജവും പകർന്നു നൽകും. ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഇന്നിനെ പരമാവധി ആസ്വദിക്കുകയും നല്ല നാളേക്കായി തയ്യാറെടുക്കുകയും ചെയ്യുക. ശുഭദിനം നേരുന്നു. സുലയാണ് അയനിക്കോട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സുലൈ ചേട്ടനും നല്ലൊരു ദേ വിഷയുന്നു. അടുത്ത മെസ്സേജ്, ആഹാ, എനിക്ക് പൂക്കളത്തിന്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. കവിത മോഹൻദാസ് ആണ്. എന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജും അയച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. അതായത് ഒരു ടിപ്പിക്കൽ നാടൻ പൂക്കളം, നമ്മുടെ എന്താ പറയുക, ഇലകളും പിന്നെ ചെറിയ ചെറിയ പൂക്കൾ, നാട്ടിൽ കിട്ടുന്ന പൂവ്, തുമ്പപ്പൂ ഒക്കെ നടുക്ക് വെച്ചിട്ടുള്ള ഒരു പൂക്കളം. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഒരു നല്ല ഭംഗിയല്ലേ ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ പൂക്കളത്തിന്റെ ഫോട്ടോ ഒക്കെ കാണാൻ? നല്ല സന്തോഷമായി എനിക്ക്. ഓക്കെ, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. കർക്കിടകവും പെയ്തൊഴിഞ്ഞു പോയി. പ്രതീക്ഷകളുമായി വീണ്ടും ഒരു ചിങ്ങമാസം വന്നടഞ്ഞു. പുതിയ മലയാള മാസാരംഭം. വിട പറഞ്ഞ നിമിഷങ്ങളെ നോക്കി നെടുവീർപ്പിടരുത്. പുതിയ പ്രതീക്ഷകൾ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ പുതുവർഷത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാം. ചിങ്ങം 1 കർഷക ദിനം, കർഷകരുടെ ദിനം. വീണ്ടും ഒരു പൂവിളികളുടെ പൂക്കാലം. ഒരു തുമ്പപ്പൂവിന്റെ തിളക്കത്തോടെയും നന്മയോടെയും മേന്മയുടെയും നല്ല നാളുകൾ മുന്നിലൂടെ കടന്നു പോകട്ടെ. കാത്തിരിക്കാം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആ പൊന്നോണത്തിനായി. എല്ലാവർക്കും ചിങ്ങം ആശംസകൾ നേർന്നുകൊണ്ട് PV മുഹമ്മദാണ് വടക്കേ വാവനൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ചിങ്ങമാസം എല്ലാവർക്കും ഞാനും വിഷയുന്നു കേട്ടോ. അടുത്ത മെസ്സേജ്, നമസ്കാരം, ഞാൻ സോമൻ ആലപ്പാട്. ഇപ്പോൾ ഷാർജ കടൽ തീരത്താണ്, ഓയിൽ ഫീൽഡാണ്. ഷാർജ നാഷണൽ ഓയിൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നാടിനെ മിസ് ചെയ്യാതിരിക്കുന്നത് അഹല്യ റേഡിയോ കൂടെ ഉള്ളതുകൊണ്ടാണ് അച്ചട. പിന്നെ സുനിലിന്റെ പ്രോഗ്രാം എല്ലാം കേൾക്കാറുണ്ട്. പിന്നെ ഹീരയുടെ വോയിസ് സൂപ്പറാണ് കേട്ടോ. എല്ലാം അഹല്യ കേൾക്കുന്ന കൂട്ടുകാർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. ഷാർജ കടലിൽ നിന്ന് സോമൻ ആലപ്പാട്. അയ്യോടാ, അപ്പൊ സോമൻ ചേട്ടന്റെ കാര്യം ഇച്ചിരി കഷ്ടമാണല്ലേ. അതൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിങ്ങനെ ഓണത്തിന്റെ കഥകളും ഇവിടെ ഇങ്ങനെ ഇരുന്ന് നൊസ്റ്റും ഒക്കെ പറയുമ്പോൾ സോമൻ ചേട്ടൻ ഇങ്ങനെ അയ്യോ നാട്ടിൽ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ. കുഴപ്പമില്ല സോമൻ ചേട്ടാ, വേഗം നാട്ടിലേക്ക് വരാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ദേ സോമൻ ചേട്ടനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹീര, ശുഭദിനം. അഹല്യ റേഡിയോ കേൾക്കുന്നവർക്കും ചെങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും അഹല്യയിലെ ആർജീസിനും കർഷക ദിനത്തിന്റെയും മലയാള പുതുവത്സരത്തിന്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മഹേഷ് ഏട്ടനും നല്ലൊരു ദിവസം, നല്ലൊരു മാസമാകട്ടെ എന്ന് വിഷയുന്നു. അടുത്ത മെസ്സേജ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ, വിഷസ് ടു ഓൾ ഫ്രണ്ട്സ്. പേരില്ലാത്തൊരാളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേരും കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ തിരിച്ചും പേരില്ലാത്ത ഇയാൾക്ക് ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹീരക്കുട്ടിക്കും അടിപൊളി ശുഭദിന ആശംസകൾ അറിയിക്കുന്നു. ഷീബ ദിനേഷ് ആണ് ആലാമരത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ഷീബ ചേച്ചി, ആൻഡ് ഷീബ ചേച്ചിക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് ആരാണ്? നമസ്കാരം ഹീര, ഇന്നത്തെ ടോപ്പിക് ശക്തമായിട്ടുണ്ട്. ഇന്ന് വട്ടിയും ഇല്ല, പൂവിറുക്കലും ഇല്ല, പാട്ടും കൂത്തും ഇല്ല, എല്ലാം അന്യമായിരിക്കുന്നു. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ഷീബ കുമരകത്തിന് ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ നേരുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ്. അപ്പം മാക്സിമം നമ്മളിങ്ങനെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ പോയി അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ പൂക്കളൊക്കെ പറിക്കുക, പൂക്കളം ഇടുക, അങ്ങനെ നമ്മൾ ആഘോഷിക്കുക അല്ലെ. അങ്ങനെ അന്യം നിന്ന് പോയ എല്ലാ കാര്യങ്ങളും നമ്മൾ, നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഹോൾഡ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അടുത്ത മെസ്സേജ്, സുപ്രഭാതം ഹീര, കർഷക ദിനമായ ഇന്ന് എല്ലാ കർഷകർക്കും ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം മാസങ്ങളായി തങ്ങളുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും പ്രതിഫലത്തിനായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഏവർക്കും എത്രയും വേഗം കിട്ടാനുള്ള തുക കിട്ടട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ചിങ്ങപ്പുലരി ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ലീല ടീച്ചറാണ്. അപ്പൊ ലീല ടീച്ചർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് ആരാണ്? ഗുഡ് മോർണിംഗ് അഹല്യ, ഇന്ന് എന്റെ ചേച്ചിയുടെ മകളായ സുകൃതയുടെ 7-ാമത്തെ പിറന്നാളാണ്. ഞങ്ങളുടെ പാറുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, അപ്പൊ പാറുക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ. സുകൃത എന്നാണ് പേര്. അപ്പൊ സുകൃതയ്ക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സൂര്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് സൂര്യ ചേച്ചിക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് നമുക്ക് വായിക്കാം, പക്ഷേ പാട്ടുകൾ വെയിറ്റ് ചെയ്യാണ്. ഇതുപോലെ നിങ്ങൾക്കും മെസ്സേജസ് അയക്കാമല്ലോ. നമ്മുടെ സെയിം നമ്പർ തന്നെയാണ്, 8 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് നിങ്ങളുടെ വിഷസോ ഇതുപോലെ ബർത്ത്ഡേ വിഷസോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ദേ അടുത്ത പാട്ട് വരുന്നുണ്ട്. വിദ്യാസാഗറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ഗോൾ എന്ന മലയാള സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹല്യ FM-ൽ. ദിസ് ഇസ് RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണത്തിന് സ്വാതോരുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: അങ്ങനെ സമയം 9 കഴിഞ്ഞ് ദേ 14 ആയിരിക്കാണ്. നമ്മുടെ മെസ്സേജസ് ഒക്കെ ദേ വായിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ദേ അടുത്ത മെസ്സേജ് നോക്കട്ടെ. ഹായ് ഹീര, പൂക്കൾ കൊണ്ട് മാല്യവും പൂക്കാലവും തീർത്തു ഹീര എന്ന് എനിക്ക് പ്രിയപ്പെട്ട ഗാനം കുടമുല്ലപ്പൂവേ എന്ന ഗാനമാണ്. ഇന്നത്തെ വിഷ ശ്രുതി, അഹല്യ ഡയബറ്റിക് ക്യാൻറ്റീൻ, അഹല്യയിലെ ജീവനക്കാരായ പ്രിയ കൃഷ്ണൻ, സുശീല ചേച്ചി, വിലാസിനി ചേച്ചി, ഷീലാമേരി എന്നിവർക്ക്, കൂടാതെ അഹല്യ MRI സ്കാൻ ഇനോഗ്രേഷന് എത്തുന്ന പാലക്കാട് MP VK ശ്രീകണ്ഠൻ സർക്കും വിഷസ് കേശവദാസ് കൊല്ലം കൂടാണ്. താങ്ക് സോ മച്ച്. അപ്പോ കേശവദാസേട്ടൻ എല്ലാവർക്കും ഉള്ള വിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. കേശവദാസേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ, ഹീരാബായി ഒരു ഓണം സോങ്, പൊന്നിൻ ചിങ്ങമാസം പൊന്നോണം വരവായി പുന്നാര് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. കുടച്ചൂടിപ്പോരും പെരുമാളോരെ പേരവനോ, മാവേലി പേര് കേട്ട മാവേലി, പുത്തൻ ഓണപ്പുലരിയിൽ പൊൻ ആടണിഞ്ഞു പഞ്ചവാദ്യത്തോടെ മഞ്ചലിൽ വന്നണഞ്ഞിടു, വാ മന്ന വന്നു ഭരിച്ചിടു, ഈ മണ്ണിൽ വന്നു ഭരിച്ചിടു നിശാന്ത എറണാകുളം. ഇത് പാട്ടാണോ അതോ എഴുതിയ വരികളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്റെ ചങ്ങാതി അനു ഫ്രാൻസിസിനും ആശംസകൾ പറയണം ഹീരാബായ്, നിശാന്ത് എറണാകുളം. ഉറപ്പായിട്ടും നമ്മുടെ നിശാന്തേട്ടന്റെ ഫ്രണ്ടായിട്ടുള്ള അനു ഫ്രാൻസിസിനാണ് ആശംസകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം നിശാന്തേട്ടൻ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ആഹാ ദിവ്യ സന്തോഷിന്റെ നല്ലൊരു പൂക്കളത്തിന്റെ പടം എനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫോട്ടോ, ചിത്തിരദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു യെല്ലോ പ്ലസ് റെഡ് കളറിൽ നടുക്ക് കുറച്ച് തുമ്പപ്പൂവൊക്കെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ പൂക്കളത്തിന്റെ ഫോട്ടോ ആണ് അയച്ചിരിക്കുന്നത്. ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ നിന്ന്. അപ്പം താങ്ക് യു ചേച്ചി, നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ്, നമസ്കാരം ഹീരക്കുട്ടി, എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ. ചിങ്ങമാസം 1 ഓണനിലാവായി പിറന്ന എന്റെ മോന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അജിത ചേച്ചിയാണ് കർഷക ദിനാശംസകൾ. അപ്പൊ അജിത ചേച്ചിയുടെ മോനും ഒരു ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അജിത ചേച്ചിക്ക് നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ്, ഹീരമോളെ ഗുഡ് മോർണിംഗ്. ചിങ്ങമൊന്ന് സന്തോഷവും സമാധാനവും സമൃദ്ധിയുടെയും മാസം, എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രേമമ്മയ്ക്കും നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ്, ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു, പാട്ടുകൾ കവിതകളും പോളി ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ എന്ന് കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിത ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വിഷസും പൂപാട്ടുകൾ കൊണ്ട് നന്നായി. കർഷക ദിനാശംസകൾ. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷാണ് എലപ്പുള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ശാന്തി ചേച്ചി. പിന്നെ അടുത്ത മെസ്സേജ്, നമസ്കാരം ഹീര. ചിങ്ങം പിറക്കുമ്പോൾ ഓരോ മലയാളികളുടെ മനസ്സിലും ഒരു പുതു വസന്തം വിരിയുന്നു. പൂക്കളത്തിന്റെ നിറങ്ങളും ഓണപ്പാട്ടിന്റെ ഈണങ്ങളും തുമ്പപ്പൂവിന്റെ നൈർമല്യവും സ്നേഹം നിറഞ്ഞ ഒത്തുചേരലുകളും ചേർന്ന് വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായി. പുതിയ പ്രതീക്ഷകളുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി ചിങ്ങം കടന്നു വന്നിരിക്കുന്നു. മറന്നുപോയ ബാല്യകാല ഓർമ്മകളെ തിരികെ വിളിച്ച്, അകന്നുപോയ ഹൃദയങ്ങളെ വീണ്ടും ചേർത്തുപിടിച്ച് സ്നേഹത്തിന്റെ പൂക്കളം തീർക്കുന്ന ഒരു ചിങ്ങമാസവും ഓണക്കാലവും ആകട്ടെ ഇത്. ചിങ്ങപ്പിറവിയുടെ നന്മയും ഓണത്തിന്റെ സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ. കേട്ട് കേട്ട് കൂട്ടുകൂടിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസ. ഷൈബി മാത്യൂസ്, മേത്തല, പെരുമ്പാവൂർ. നല്ലൊരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. പല ചെടിയാണോ ഇത്, പൂവ്? ആ, തുമ്പപ്പൂവാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലല്ല, മുക്കുറ്റിയാണ്. ഓക്കെ, മുക്കുറ്റിയുടെ ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ട്. അപ്പൊ ഷൈബി ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷയാണ്. ഹായ് അഹല്യ, ഇന്ന് എന്റെ അമ്മേന്റെയും അച്ഛന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പേര് പ്രിയ ആൻഡ് അച്ഛന്റെ പേര് സന്തോഷ് കുമാർ. ഇത് ആരാ മെസ്സേജ് അയച്ചിരിക്കുന്നത് എനിക്കറിയില്ല, മകനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രിയ ചേച്ചിയും അതുപോലെ സന്തോഷ് കുമാർ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. സോ നല്ലൊരു ദിവസം പ്ലസ് നല്ലൊരു വർഷമാവട്ടെ നിങ്ങളുടെ. ഇനിയും ഇനിയും ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ദേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജ് ചന്ദ്രൻ ചേട്ടനാണ്. ഗുഡ് മോർണിംഗ് ഹീര, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ. ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചന്ദ്രൻ ചേട്ടാ, നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മെസ്സേജസ് ഞാൻ മാക്സിമം വായിച്ച് എത്തിച്ചിട്ടുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. കുറെ പേര് വിളിച്ചു, പാട്ട് പാടിത്തന്നു. പിന്നെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാണെന്ന് നോക്കട്ടെ, പെട്ടെന്നൊരു മെസ്സേജ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഹീര, ബിസി ടോപ്പിക് ആയിരുന്നു, വിളിച്ചു കിട്ടിയില്ല. കേരളത്തിൽ ഇന്ന് കർഷക ദിനം ആഘോഷിക്കുമ്പോഴും കർഷകർ സങ്കടത്തിലാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നെല്ല് കൊടുത്തിട്ട് അതിന്റെ പൈസ എന്റെ അച്ഛൻ ഉൾപ്പെടെ കർഷകർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വേഗം അവർക്ക് പൈസ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അജീഷ് പൊൻപറമ്പ്. തീർച്ചയായിട്ടും ചേട്ടാ, നല്ലൊരു കർഷക ദിനം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ കർഷകരുടെ കാര്യം കുറച്ച് കഷ്ടമാണല്ലേ. അവർക്കിങ്ങനെ അവർ ചെയ്യുന്ന ആ ഒരു എഫേർട്ടിനുള്ളൊരു പൈസ കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ വേഗം പൈസയൊക്കെ കിട്ടട്ടെ. ഇന്ന് കർഷക ദിനമായിട്ട് ഇന്ന് പൈസ കിട്ടുവാണെങ്കിൽ അത്രയും നന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ RRR. ഈ വർഷം അത്തം വന്നത് കർക്കിടകത്തിലാണ്. ഇന്നാണ് ചിങ്ങം ഒന്ന്, പക്ഷേ ഇന്നലെയാണ് അത്തം വന്നത്. അത്തം പത്തിന് തിരുവോണം എന്നാണ് ചൊല്ല്, എന്നാൽ ഈ വർഷം അത്തം പത്തിന് ഉത്രാടം എന്നാണ് വരുന്നത്. ഓക്കെ, ബൈ രമ്യാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ, അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടോ ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്നുള്ളത് അറിയിച്ചതിൽ സന്തോഷം. ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇതേ അടുത്ത മെസ്സേജ്, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് ഹീര ചേച്ചി. എന്റെ ശാലിനി ചേച്ചിയുടെ മോൻ അദീപിന്റെ പിറന്നാളാണ്, അവന് ആശംസകൾ നേരുന്നു. സുചിത്ര കുട്ടപ്പൻ. ഉറപ്പായിട്ടും. അപ്പോൾ അദീപിന് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു. ഞാനിങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് അടുത്ത മെസ്സേജ് വരും, അങ്ങനെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരുടെയും മെസ്സേജസ് ഒന്നും വിട്ടു പോയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു. ഇപ്പം എന്തായാലും തൽക്കാലത്തേക്ക് എനിക്ക് ബൈ ബൈ പറയാനുള്ള സമയം, നമ്മുടെ സമയം ഇവിടെ തീരാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മെസ്സേജ് അയച്ചവർക്കും വിളിച്ചവർക്കും എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. ഒപ്പം കർഷകർക്ക് എല്ലാവർക്കും സ്പെഷ്യലായിട്ടുള്ള ഒരു ചിങ്ങമാസം പ്ലസ് ഒരു കർഷക ദിന ആശംസകൾ തരുന്നുണ്ട്. വിളിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ്. അപ്പൊ അടുത്ത പാട്ട് മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു എനർജറ്റിക് ട്രാക്കാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അഹല്യ വിഷസ് ആണ്. ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
5: സെല്ലുലോയിഡ്,
6: ഡിയർ ലിസണേഴ്സ്, ജസ്റ്റ് ഇമാജിൻ, ഒരു വലിയ നഗരം, അവിടെ വൻമതിലുകൾക്കുള്ളിൽ എയർ കണ്ടീഷൻ ചെയ്ത കൂറ്റൻ ബംഗ്ലാവിൽ സർവ ഐശ്വര്യങ്ങളോടെയും സമ്പന്നതയിലും ജീവിക്കുന്ന അതിസമ്പന്നമായ ഒരു കുടുംബമുണ്ട്. എന്നാൽ അതേ നഗരത്തിലെ ഡ്രെയിനേജിനോട് ചേർന്ന് ചെറിയൊരു സെമി ബേസ്മെന്റ് വീട്ടിൽ ഈ വൈഫൈ കണക്ഷന് വേണ്ടിയിട്ടും നെറ്റ്വർക്ക് കിട്ടാനും റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വീടിന്റെ ഓരോ മൂലയിലേക്കും ഇങ്ങനെ ഓടി നടക്കില്ലേ, അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന മറ്റൊരു കുടുംബം. അതായത് ലൈഫിന്റെ രണ്ടറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാ പാടുപെടുന്ന ഒരു ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ആ പാവപ്പെട്ട വീട്ടിലെ മകൻ എന്ത് ചെയ്യാണ്, വ്യാജരേഖകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ആ പണക്കാരന്റെ വീട്ടിലേക്ക്, ആ ബംഗ്ലാവിലേക്ക് അയാളുടെ മകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂട്ടറായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അങ്ങനെ അയാൾ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തുടർന്ന് അയാൾ തന്റെ ചതിപ്രയോഗങ്ങളിലൂടെ സ്വന്തം കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട്, അതായത് അച്ഛൻ, അമ്മ, സഹോദരി, അവരെ എല്ലാവരെയും ആ പണക്കാരന് അറിയാത്ത രീതിയിൽ അതേ വീട്ടിൽ തന്നെ ഡ്രൈവറായിട്ടും ഹോം ട്യൂട്ടറായിട്ടും വേലക്കാരിയും ഒക്കെ ആയിട്ട് അങ്ങ് കടത്തിവിടാണ്. അതായത് സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് ആ പണക്കാരന്റെ വീടിന്റെ രഹസ്യങ്ങളിലേക്ക് അവർ അങ്ങ് പടർന്നു കയറുന്ന സമയത്ത് ഒടുവിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, അതാണ് ഈ ഒരു സിനിമ പാരസൈറ്റ്. Hey dear listeners, good morning, welcome to Celluloid. Celluloid vaatu koodeende, it's me RJ Ahilya. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക സിനിമയിലെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രമായിരുന്നിട്ടും ഓസ്കാറിൽ ബെസ്റ്റ് പിക്ചർ വാങ്ങി ലോകത്തെ ഞെട്ടിച്ച ബോങ് ജൂൺ ഹോ സംവിധാനം ചെയ്ത പാരസൈറ്റ് എന്ന ഡാർക്ക് കോമഡി ത്രില്ലറിനെ കുറിച്ചാണ് കേട്ടോ. ഈ സിനിമയ്ക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന അണിയറ രഹസ്യങ്ങളും വിഷൽ മാജിക്കുമാണ് ഇന്ന് നമ്മൾ ചെല്ലലോടിൽ പങ്കുവയ്ക്കാനായിട്ട് പോരെ. കേൾക്കുമ്പോൾ തന്നെ ആ കൊറിയൻ തെരുവുകളിലേക്ക് ചെന്നെത്താനായിട്ട് നമുക്ക് തോന്നും, അതാണ് ഈ ഒരു സിനിമയുടെ ഒരു മാജിക്ക് കേട്ടോ. ഇനി നമ്മളെ ആ അന്തരീക്ഷത്തിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ട്രാക്ക് തന്നെ കേട്ടാലോ. യെസ്, ചെല്ലലോടിൽ ബ്യൂട്ടിഫുൾ ആയ ഒരു ട്രാക്ക് എത്തുന്നു. ആ ഒരു പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം ചെല്ലലോടിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട്.

0: yılı oydu.
1: Welcome back to Celluloid. Celluloid-ഉമായിട്ട് കൂടെ it's VRJ അഹില്യ. നമ്മൾ പാരസൈറ്റ് എന്ന സിനിമയുടെ ആശയമാണ് കേട്ട് കഴിഞ്ഞതല്ലേ. ഇനി ഈ സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിലുള്ള ആരും അറിയാത്ത രസകരവും ഞെട്ടിക്കുന്നതുമായ ആ ഒരു ഫാക്ടുകളിലേക്ക് നമുക്ക് പോയാലോ. യെസ്, ഇതിൽ ഒന്നാമത്തൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ സംവിധായകന്റെ സ്വന്തം ജീവിതം തന്നെയാണ്. അതെ, അതായത് ഡയറക്ടർ ബോങ് ജൂൺ ഹോ തന്റെ ചെറുപ്പകാലത്ത് ഒരു പണക്കാരന്റെ വീട്ടിൽ ട്യൂട്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു വീടിനുള്ളിലേക്ക് അദ്ദേഹം കയറുന്ന സമയത്ത് അയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന, അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായ ആ ഒരു പുതുമയും അനുഭവങ്ങളുമാണ് പാരസൈറ്റ് എന്ന സിനിമയുടെ ഈ ഒരു അടിസ്ഥാന ആശയം തന്നെ. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു കാര്യം പറഞ്ഞിരട്ടെ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്, യഥാർത്ഥത്തിൽ നിർമ്മിച്ച ആ കൂറ്റൻ ബംഗ്ലാവ് ഉണ്ടല്ലോ, സിനിമ കാണുന്ന ആരും കരുതുക ആ പണക്കാരന്റെ വീട് ഒരു റിയൽ ലൊക്കേഷൻ ആണെന്നാണ്. എന്നാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഡിസൈനർമാർ പൂർണ്ണമായിട്ടും ഒരു ഓപ്പൺ ഏരിയയിൽ പടുത്തുയർത്തിയ ഒരു താൽക്കാലിക സെറ്റാണ് കേട്ടോ അത്, ആ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ രണ്ടാം നിലയിലെ ഗ്രീൻ സ്ക്രീൻ ഗ്രാഫിക്സ് വിഷ്വൽസ് എഫക്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സിനിമയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറിലേക്ക് പോവുകയാണെങ്കിൽ പഴയ സോഫ്റ്റ്വെയറിലെ എഡിറ്റിംഗ് മാജിക് ആണ്. അതെ, ഫൈനൽ കട്ട് പ്രോ 7, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡുകൾ നേടിയ ഈ ഒരു സിനിമ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിക്കപ്പെട്ട ഫൈനൽ കട്ട് പ്രോ എന്ന പഴയ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലാണ്. അത്രയും പെർഫെക്റ്റ് ആയ കട്ടുകളായിരുന്നു ഈ ഒരു സിനിമയിലേത് എന്ന് വേണം കേട്ടോ എടുത്തു പറയാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് പാരസൈറ്റ് എന്ന ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ റാം ഡോൺ ആണ്. അതായത് സിനിമയിൽ പണക്കാരുടെ ഭാര്യ ആവശ്യപ്പെടുന്ന റാം ഡോൺ എന്ന വിഭവം ഉണ്ടല്ലോ, കൊറിയയിൽ വളരെ പ്രശസ്തമായിട്ട് മാറിയ ഒരു കാര്യമാണ്. ഇൻസ്റ്റന്റ് റാമൻ നൂഡിൽസും ചെലവേറിയ ബീഫ് കഷ്ണങ്ങളും ചേർത്താണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു സിനിമയിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയുകയാണെങ്കിൽ കണ്ണുകളിൽ ആ കറുത്ത ലൈനാണ്. ഈ ഒരു സിനിമയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഈ ഫാക്റ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ തോന്നും അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ഫാക്റ്റിലേക്ക് പോവാട്ടോ. അതായത് ഈ സിനിമയുടെ പോസ്റ്ററില് പ്രധാന കഥാപാത്രങ്ങളുടെ എല്ലാം കണ്ണുകളിൽ കറുത്ത ലൈനുകൾ കൊടുത്തിരിക്കുന്നതാണ്. അതായത് അവരിൽ ആരാണ് നല്ലവൻ, ആരാണ് വില്ലന്മാരെന്ന് പ്രേക്ഷകർക്ക് വേർതിരിച്ചറിയാനായിട്ട് കഴിയില്ല. ആ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇങ്ങനെ രീതിയിൽ ഇത്തരം രീതിയിൽ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആ സിനിമയിലെ ഓരോ ഫ്രെയിമിനും പിന്നിലുള്ള ഒരു ഡെഡിക്കേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാലേ. അതുപോലെ തന്നെ കാണാനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ, ഇത്രയും വലിയ ആ കൊട്ടാരം എങ്ങനെ സെറ്റ് ഇട്ടോ, അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഈ സിനിമ തന്നെ കാണണം കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു സിനിമയെ കുറിച്ച് കേൾക്കാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: ബാക്ക് അഗെയിൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സെല്ലുലോയിഡാണ് ഓൺ യുഡാഹലി എഫ് എം 90.4 വിത്ത് മീ ആർ ജെ ആയില്ല. ഈ പാരസൈറ്റ് എന്നാലേ കേവലം ഒരു ക്രൈം ത്രില്ലർ മാത്രമൊന്നല്ല കേട്ടോ. അതിനും അപ്പുറമായിട്ട് സമൂഹത്തിലെ ധനികരും അതും ദരിദ്രരും തമ്മിലുള്ള അഗാധമായിട്ടുള്ളൊരു വിടവുണ്ടല്ലോ, ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു വിടവും സാമ്പത്തിക അസമത്വവും ഒക്കെ തുറന്നു കാട്ടുന്ന സിനിമ കൂടിയാണ്. അതിന്റെ കുറച്ച് സീൻസ് നമുക്ക് പറയാം. അതായത് ഈ ഒരു സിനിമയിൽ ഒരു അപ്സ്റ്റെയർ ആൻഡ് ഡൗൺ സ്റ്റെയർസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ സിനിമയുടെ ക്യാമറ ആംഗിളുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, പണക്കാരന്റെ വീട് വലിയൊരു കുന്നിൻ മുകളിലാണ്. പാവപ്പെട്ട കുടുംബവും താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി ഇറങ്ങിയാണ് ബേസ്മെന്റിലെ വീടുകളിലേക്ക് എത്തുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് മഴക്കഥ. അതെ, ഒരു മനോഹരമായ ഒരു മഴക്കഥയുണ്ട്, ദ റെയിൻ സീൻസ്. ഇപ്പൊ പണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മഴയുണ്ടല്ലോ, അവരെന്ത് ചെയ്യാണ്, ജനലിലൂടെ ആ വിൻഡോസിലൂടെ നോക്കിക്കൊണ്ട് വളരെയധികം എൻജോയ് ചെയ്യാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ മഴ പാവപ്പെട്ടവരുടെ വീടും തെരുവുകളും മുക്കിക്കളയുന്ന വലിയൊരു ദുരന്തമായിട്ട് മാറുന്നുണ്ട്. ആ രീതിയിലും ഈ ഒരു സിനിമയിൽ ഉള്ള സീൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു കാര്യമാണ് ദ സ്മെൽ ഫാക്ടർ. എന്തായിരിക്കും, അതായത് പണക്കാരനായ മുതലാളി പാവപ്പെട്ട അച്ഛന്റെ ശരീരത്തിലെ പഴയ തുണികളുടെയോ അല്ലെങ്കിൽ ബേസ്മെന്റിന്റെയോ മണത്തെക്കുറിച്ച് മൂക്കുപൊത്തി സംസാരിക്കുന്ന ഒരു രംഗം ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. ആ ഒരു അപമാനം ഒടുവിൽ ക്ലൈമാക്സിലെ ചോരക്കളത്തിലേക്ക് ഇങ്ങനെ വഴിതിരിച്ചു വിടുന്നത് തന്നെ സിനിമയിലെ ഏറ്റവും വലിയൊരു തത്വചിന്ത തന്നെയാണ്. ആ ഒരു ഡിഫറൻസിയേഷൻ വ്യക്തമായിട്ട് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്.

0: celluloid.
1: ഹലോ, പാരസൈറ്റ് എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഇപ്പോഴും ആ ഒരു ത്രില്ലർ അനുഭവവും സമൂഹത്തിന്റെ യാഥാർത്ഥ്യവും മനസ്സിലേക്ക് ശരിക്കും കടന്നു വരും എന്നതാണ്. ഈ ഒരു സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ കാണാൻ വേണ്ടി ഒരു ത്വര കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫാക്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ഒരു ഫാക്റ്റൊക്കെ നിങ്ങൾ ആ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി എന്നോട് എന്തായാലും പറയണം കേട്ടോ. അപ്പൊ അതേ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ സെല്ലോഡിന്റെ പാരസൈറ്റ് സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ ഇവിടെ പൂർണ്ണമാവാൻ പോവാണ്. ബോങ് ജൂൺ ഹോയുടെ അതിഗംഭീരമായ ഡയറക്ഷനും കൊറിയൻ സിനിമയുടെ സാങ്കേതിക തികവുമാണ് ശരിക്കും നമ്മളിന്ന് കേട്ട് കഴിഞ്ഞത് അല്ലെ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ആ ചോദ്യമാണ്, പാരസൈറ്റ് സിനിമ കണ്ടപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ട്വിസ്റ്റ് എന്താണ്? അതുപോലെ തന്നെ ബംഗ്ലാവിനുള്ളിൽ ആ രഹസ്യ ബേസ്മെന്റ് കണ്ടെത്തുന്ന രംഗമാണോ അതോ ക്ലൈമാക്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണോ? ഈ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കണ്ടവരാണെങ്കിൽ എന്നോട് എന്തായാലും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ അഹല്യ എഫ് എമ്മിന്റെ വാട്സ്ആപ്പ് നമ്പറിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഡി അഹല്യ എഫ് 9.4 എന്നതാണ് വാട്സ്ആപ്പ് നമ്പർ. 8281509000 എന്നതാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ കാണാനായിട്ട് നോക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി എന്തായാലും എന്നോട് പറയണം കേട്ടോ. അപ്പൊ എന്തായാലും നീ ഇന്നത്തെ സെല്ലോഡിൽ നിന്ന് എനിക്ക് ഈ ഇൻട്രസ്റ്റിംഗ് സിനിമ ഫാക്റ്റൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും സെല്ലോഡുമായിട്ട് മറ്റു സിനിമാ വിശേഷവുമായിട്ട്. അതുവരെയൊക്കെയും till then it's me RJ ആയില്ല സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അതെ, കാറ് വേണോ റെന്റ് ചെയ്യാം അല്ലെ, ബൈക്ക് വേണോ റെന്റ് ചെയ്യാം, ഇനി കൂട്ടുകാരനെ വേണമെങ്കിലോ അതും റെന്റ് ചെയ്യാമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രെൻഡ് പറയുന്നത്. പേര് കേട്ടാൽ തന്നെ സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. റെന്റ് ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് പണം കൊടുത്താൽ കുറച്ച് സമയത്തേക്ക് കൂടെ നടക്കാനും സംസാരിക്കാനും കമ്പനി തരാനും ഒരാളെ കിട്ടും എന്ന തരത്തിലുള്ള സേവനങ്ങൾ, ഇത് പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലെയുള്ള മെട്രോ സിറ്റീസിലൊക്കെ റെന്റ് ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്വിഗ്ഗിയിൽ ഭക്ഷണം ഓർഡർ ത് പോലെയോ റെന്റൽ ആപ്പിൽ നമ്മൾ കാർ എടുക്കുന്നത് പോലെയോ അല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഇങ്ങനെ റെന്റ് ഫ്രണ്ട് റെന്റ് ബോയ്ഫ്രണ്ട് ഓഫറുകളുടെ പിന്നിൽ ഒരുപാട് തട്ടിപ്പുകളും നിയമവിരുദ്ധമായിട്ടുള്ള സേവനങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് പോലീസ് ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അതേക്കുറിച്ച് കേൾക്കാം. കാലിഡോസ്കോപ്പ് ആണ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. നമ്മൾ കൃത്യസമയത്ത് ഓൺ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ല.

0: കർ ഗൈ ചൊൽ.
1: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
2: ഈ റെൻഡേ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പരിചയമൊന്നും ഇല്ലാത്ത ഒരാളുമായിട്ട് നേരിൽ കാണുക, പണം കൈമാറുക, വ്യക്തിഗത വിവരങ്ങൾ നൽകുക, ഇതൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ബോയ് ഫ്രണ്ട് പോയിട്ടുണ്ടാകും, ആ ബോയ് ഫ്രണ്ടിനൊപ്പം ബാങ്ക് ബാലൻസ് കൂടെ പോയിട്ടുണ്ടാകും. ആ അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരള പോലീസും സൈബർ ഇടങ്ങളും ഒക്കെ ഇതിനെതിരെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വൈറലായാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എത്ര പേരിത് ചെയ്തു, പക്ഷെ നോക്കേണ്ടത് ഇത് ശരിക്കും സേഫ് ആണോ എന്നതാണ് അല്ലേ. ട്രെൻഡാണ് എന്ന് കരുതി നമ്മൾ എല്ലാത്തിനും പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ട്രെൻഡിനൊപ്പം നടക്കണം എന്ന് കരുതി എല്ലാ കാര്യവും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ട്രെൻഡുകൾ ഫോളോ ചെയ്യാനുള്ളതല്ല, ബ്ലോക്ക് ചെയ്യാനുള്ളതാണ്. അതുപോലത്തെ ഒന്നാണ് ഈ റെൻഡ് ബോയ് ഫ്രണ്ട്. വളരെയധികം തട്ടിപ്പുകൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് എന്നാണ് പോലീസും മീഡിയ ഒക്കെ പറയുന്ന കാര്യം. അപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ണു തുറന്ന് സ്ക്രോൾ ചെയ്യാം. പ്രത്യേകിച്ച് ഇത്തരം ടു ഗുഡ് ടു ബി ട്രൂ ഓഫറുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കലഡോസ്കോപ്പിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചേട്ടാ, ഈ തക്കാളി നല്ലതാണോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. അപ്പോ നല്ല ഫ്രഷാ മാഡം, രാവിലെ വന്നതാണ്, അപ്പൊ 1 കിലോ തന്നേക്കൂ എന്ന് നമ്മൾ പറയും. ഇതാണ് നമ്മളിൽ പല ആളുകളുടെയും വെജിറ്റബിൾ ഷോപ്പിംഗിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ. വെജിറ്റബിൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ അവിടെ കടക്കാരുമായിട്ട് സംസാരിക്കുന്നതാണ്, ഇത് നല്ലതാണോ ഫ്രഷാണോ എന്നൊക്കെ ചോദിക്കും. പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ഇപ്പൊ നിറം നല്ലതാണോ എന്ന് നോക്കും, ഫ്രഷ് ആണോ എന്ന് നോക്കും, വില എത്രയാണെന്ന് നോക്കും. പക്ഷെ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടി വരും, ഇതിൽ പെസ്റ്റിസൈഡ്സ് എത്രയുണ്ട്, കീടനാശിനികൾ എത്രയുണ്ട് എന്നുള്ളത്. കാരണം കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴം പച്ചക്കറി സാമ്പിളുകൾ പരിശോധിച്ച സമയത്തെ അനുവദനീയമായതിലും അപകടകരമായ അളവിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൃഷി മന്ത്രാലയമാണ് ഈ പരിശോധനയുടെ റിസൾട്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കൈമാറി. അങ്ങനെയാണ് ഈ കണക്കുകളൊക്കെ പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്ന കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ഞെട്ടാൻ തയ്യാറായിട്ടിരുന്നുള്ളൂ. 2 പാട്ടുകൾക്ക് ശേഷം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിട്ട് ഞാൻ എത്താം. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അടുത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
0: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങൾ

0: ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മലയാള മാസങ്ങളില് പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ചിങ്ങം. ഇന്ന് ചിങ്ങം ഒന്ന്, കൊയ്ത്തുപാട്ടുകളുടെയും പൊൻകതിരുകളുടെയും ഓർമ്മകൾ ഉണർത്തുന്ന ഒരു മംഗളകരമായ സുദിനം. നമ്മെ അധ്വാനത്തിന്റെ മഹത്വം പഠിപ്പിച്ച, നമ്മെ ഊട്ടുന്ന കർഷകരോടുള്ള അളവറ്റ ആദരവും കടപ്പാടും പുതുക്കാനുള്ള വിശുദ്ധ നിമിഷം കൂടിയാണ് ഇത്. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് കർഷക ദിനമാണ്. എല്ലാ കർഷകർക്കും ഹൃദയം നിറഞ്ഞ കർഷക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ കർഷക ദിന സ്പെഷ്യൽ ഹരിതഭൂമി നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ അന്നദാതാക്കളായ കർഷകരുടെ പ്രാധാന്യം, കാർഷിക മേഖലയെ നെഞ്ചിലേറ്റേണ്ടതിൻ്റെ ആവശ്യകത, പഴമക്കാരുടെ അഗാധമായ കാർഷിക സ്നേഹം, നമ്മൾ ഓരോരുത്തരും മണ്ണിലേക്ക് ഇറങ്ങേണ്ടതിൻ്റെ പ്രസക്തി, എല്ലാവരും കർഷകരായി മാറേണ്ടതിൻ്റെ ആവശ്യകത, കൂടാതെ കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോൾ ലഭിക്കുന്ന അപാരമായിട്ടുള്ള മാനസിക ആശ്വാസവും സന്തോഷവും തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ സംസാരിക്കാം. ഇന്ന് ഹരിതഭൂമിയുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. മലയാളിയുടെ മനസ്സിൽ എന്നും പുതിയൊരു പുലരിയുടെയും ആശകളുടെയും നവവത്സരമാണ് ചിങ്ങമാസം. പട്ടിണിയുടെയും വറുതിയുടെയും കർക്കിടകത്തിന് വിട നൽകി കൃഷിയിടങ്ങളിൽ പൊൻകതിരുകളും കായികനികളും നിറഞ്ഞു നിൽക്കുന്ന ഈ സുദിനത്തെ നമ്മൾ കർഷക ദിനമായി ആഘോഷിക്കുമ്പോൾ അത് കേവലം ഒരു തീയതിയുടെ ആഘോഷം മാത്രമല്ല, മറിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴത്തിൻ്റെ ബന്ധത്തിൻ്റെ ആദരവ് കൂടിയാണ്. നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും തൊട്ടറിയാനുള്ള അപൂർവ അവസരം കൂടിയാണ് ഈ ദിവസം ഓരോ മലയാളിയിലേക്കും എത്തുന്നത്. ഒരു സമൂഹത്തിന്റെ ആധാരശിലയും നട്ടെല്ലുമാണ് കർഷകൻ. ലോകത്തിൽ ഏതു വലിയ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, ഏതു വലിയ തസ്തിക അലങ്കരിക്കുന്ന ആളാണെങ്കിലും, ദിവസവും 3 നേരം വിശപ്പടക്കാനായിട്ട് കർഷകന്റെ വിയർപ്പിനെയും അധ്വാനത്തെയും ആശ്രയിച്ച് മതിയാകും. കടുത്ത വെയിലും പെരുമഴയും കടും തണുപ്പും വകവയ്ക്കാതെ സ്വന്തം സുഖ സൗകര്യങ്ങൾ മാറ്റിവെച്ച് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനാണ് ഈ നാടിന്റെ യഥാർത്ഥ നിർമ്മാതാവും നായകനും. നമ്മളിങ്ങനെ കഴിക്കുന്ന ഓരോ തവി ചോറിന് പിന്നിലും, കഴിക്കുന്ന ഓരോ കഷ്ണം ഭക്ഷണത്തിന് പിന്നിലും കർഷകന്റെ ചോരയും വിയർപ്പും അടങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് കർഷകനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം. ഈ കർഷക ദിനത്തിൽ നമ്മെ ഊട്ടുന്ന അന്നദാതാക്കളെ വന്ദിക്കാനും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനും നാം ഒന്നായിട്ട് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ അടുക്കളകളിൽ ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നത് തന്നെ അവരോടുള്ള ആദ്യത്തെ ആദരവാണ്. കർഷക ദിനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാർഷിക മേഖല എന്തുകൊണ്ട് നിലനിർത്തണം പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരു നാടിന്റെ നിലനിൽപ്പും ഭാവിയും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാനായിട്ട് കാർഷിക മേഖല ശക്തമായി മുന്നോട്ടു പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഉള്ള ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് ഭാവിയിലെ വലിയ ഭക്ഷ്യക്ഷാമത്തിനും പ്രതിസന്ധികൾക്കും കാരണമാകും. സ്വന്തമായി കൃഷി ചെയ്ത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു സമൂഹത്തിന് സ്വാശ്രയത്വവും ആത്മാഭിമാനവും കൈവരിക്കാനാവും. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും നമ്മുടെ കൃഷിയിടങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പാടശേഖരങ്ങളും പച്ചപ്പ് നിറഞ്ഞ കൃഷിഭൂമികളും നിലനിർത്തുന്നത് മണ്ണിലെ ഈർപ്പം കാത്തു സൂക്ഷിക്കാനും അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് തടയാനും ഭൂഗർഭ ജലനിരപ്പ് കൃത്യമായി ഉയർത്തി നിർത്താനും സഹായിക്കും. കോൺക്രീറ്റ് കാടുകൾക്ക് പകരം കൃഷിയിടങ്ങൾ പച്ചപ്പണിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് പ്രകൃതി അതിന്റെ പൂർണ്ണമായ ഭംഗി കൈവരിക്കുന്നത്. മാരകമായ രാസവിഷങ്ങളില്ലാത്ത നല്ല ഫ്രഷ് ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കാനും കാർഷിക സംസ്കാരം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗമൊന്നുമില്ലാത്ത ഒരു നല്ല നാളെയെ സൃഷ്ടിക്കാനും നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും കൃഷി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയും വേണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കർഷകദിന സ്പെഷ്യൽ ഹരിതഭൂമിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി കർഷകരെ കുറിച്ച് പറയാനുണ്ട്, കൃഷിയെക്കുറിച്ച് പറയാനുണ്ട്. അതിലേക്കെല്ലാം വരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഇന്നത്തെ സമൂഹത്തില് കർഷകർക്ക് അർഹമായ സ്ഥാനവും അതുപോലെ തന്നെ ബഹുമാനവും നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മണ്ണിൽ പണിയെടുക്കുന്നവൻ സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവനാണ് എന്ന പഴയ തെറ്റായ ബോധങ്ങളും ചിന്താഗതികളും പൂർണ്ണമായിട്ട് നമ്മൾ തിരുത്തണം. ലോകത്തിന് ആഹാരം നൽകുന്ന കർഷകനാണ് എല്ലാ തൊഴിലുകളേക്കാളും വലിയ സേവനം ചെയ്യുന്നത് എന്ന ബോധ്യം ഏവരിലും വളരണം. കർഷകന്റെ വിയർപ്പിന് തക്കതായ വില നൽകാനും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിപണി ഉറപ്പാക്കാനും സമൂഹവും ഭരണാധികാരികളും ഒരുപോലെ മുന്നോട്ട് വരികയും വേണം. ഇടനിലക്കാരുടെ ക്രൂരമായ ചൂഷണത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും അവരുടെ അധ്വാനത്തെ അർഹിക്കുന്ന രീതിയിൽ സാമ്പത്തികമായി വിലമതിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സാമൂഹിക കടമ കൂടിയാണ്. ചെറുപ്പകാലം മുതൽ തന്നെ നമ്മുടെ കുട്ടികളിലെ കർഷകരോട് വലിയ ആദരവും സ്നേഹവും വളർത്തിയെടുക്കാനായിട്ട് മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കണം. വഴിയോരങ്ങളിലോ ചന്തകളിലോ പണിയെടുക്കുന്ന കർഷകരെ കണ്ടുകഴിഞ്ഞാൽ ആദരവോടുകൂടി നോക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾ അഭിമാനത്തോടുകൂടി വാങ്ങി ഉപയോഗിക്കാനും നമ്മൾ ഇന്നത്തെ ജനറേഷനെ ശീലിപ്പിക്കേണ്ടതുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. കർഷകരെക്കുറിച്ചും കർഷക ദിനത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ പഴയ തലമുറയ്ക്ക് കൃഷി എന്നത് വെറുമൊരു വരുമാന മാർഗം മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ ജീവിതവും സംസ്കാരവും വിശ്വാസവും വഴിപാടുമൊക്കെ ആയിരുന്നു. മണ്ണിനെ സ്വന്തം അമ്മയായിട്ടും കൃഷിയെ വിശുദ്ധമായ ദൈവിക പ്രവൃത്തിയാലും കണ്ടവരായിരുന്നു നമ്മുടെ പൂർവികർ. പ്രകൃതിയോട് ഒരു തരത്തിലും ദ്രോഹം ചെയ്യാതെ അതിനോട് ഇണങ്ങി ജീവിച്ച ആ ജീവിത രീതി വളരെ പവിത്രവുമായിരുന്നു. വിത്ത് വിതയ്ക്കുമ്പോഴും ഞാറനടിയിൽ വേളയിലും കൊയ്ത്തുകാലത്തും അവർ സന്തോഷത്തോടെ പാടിയ നാടൻ പാട്ടുകളും വഞ്ചിപ്പാട്ടുകളും മണ്ണിനോടുള്ള അവരുടെ അഗാധമായ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും തെളിവ് കൂടിയായിരുന്നു. കൃത്രിമമായ രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ മണ്ണിലെ ജൈവാംശത്തെയും മണ്ണിരകളെയും സംരക്ഷിച്ച് നിർത്തിയാണ് അവർ ഓരോ വിളയും പൊന്നുപോലെ വിളയിച്ചെടുത്തത്. കാലാവസ്ഥയുടെ നേരിയ മാറ്റങ്ങൾ പോലും നക്ഷത്രങ്ങളെയും പ്രകൃതിയുടെ അടയാളങ്ങളെയും നോക്കി തിരിച്ചറിയാനും അതിനനുസരിച്ച് ഓരോ വിളയിറക്കാനും അവർക്ക് പ്രത്യേക ജ്ഞാനം ഉണ്ടായിരുന്നു. പഴമക്കാര് കാണിച്ചു തന്ന ആ കാർഷിക വിശുദ്ധിയും മണ്ണിനോടുള്ള ആത്മാർത്ഥതയും ചോർന്നു പോകാതെ വീണ്ടെടുക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ അടിയന്തരമായിട്ടുള്ള അത്യാവശ്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കർഷകരെക്കുറിച്ചും കൃഷിയെക്കുറിച്ചുമാണ് ഹരിതഭൂമിയിൽ. തുടരാം ചെറിയൊരു ഇടവേള.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. കർഷക ദിനത്തിൽ കൃഷിയെക്കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. കൃഷി എന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകളോ അല്ലെങ്കിൽ കർഷകരോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും പ്രാഥമിക കടമയാണ്. നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുകയും സ്വന്തം കൈകൾ കൊണ്ട് മണ്ണിൽ പണിയെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഓരോ കണികയുടെയും യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നത്. മണ്ണിൽ തൊട്ട് പണിയെടുക്കുന്നത് മനുഷ്യനെ കൂടുതൽ എളിമയുള്ളവനും അതുപോലെ തന്നെ വിനയമുള്ളവനുമാക്കാം. ഒരു ചെറിയ വിത്ത് മണ്ണിലിട്ട് അത് മുളച്ച് പൊന്തി വളരുന്നതും ഇലകളും പൂക്കളും ഉണ്ടാകുന്നതും നോക്കിക്കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും പ്രകൃതിയോടുള്ള സ്നേഹവും അനുകമ്പയും കരുതലും വാനോളം ഇങ്ങനെ വർദ്ധിക്കും. എത്ര വലിയ തിരക്ക് പിടിച്ച ജീവിതശൈലിയാണെങ്കിലും ദിവസവും കുറച്ച് സമയമെങ്കിലും മണ്ണിൽ ചെലവഴിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സ് കാണിക്കണം. അത് നമ്മളെ അഹങ്കാരങ്ങളെ ഇല്ലാതാക്കുകയും ജീവിതത്തോടുള്ള സമീപനത്തെ തന്നെ വളരെ പോസിറ്റീവായിട്ട് മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അതിലേക്കെല്ലാം വരാം മനോഹരമായ

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനർലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി കർഷക ദിനം. കർഷകരെ കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൃഷി ചെയ്യാനായിട്ട് വലിയ ഏക്കർ കണക്കിന് പറമ്പോ പാടശേഖരങ്ങളോ അതൊന്നും വേണ്ട കാര്യമില്ല. വീടിൻ്റെ ചെറിയ മുറ്റത്തോ ടെറസിലോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിലോ ഉള്ള ചെറിയ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ പോലും കൃഷി ചെയ്യാനായിട്ട് പറ്റും. വലിയ സ്ഥലമൊന്നുമില്ലായെങ്കിലും മനസ്സിൽ നല്ലൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളിൽ ആർക്കും ഒരു മികച്ച കർഷകനാകാനായിട്ട് സാധിക്കും. ഒരു വെണ്ടയോ പയറോ പാവലോ മുളകോ എങ്കിലും സ്വന്തം കൈകൊണ്ട് നട്ടുവളർത്തി അതിൻ്റെ വിളവെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു കർഷകനായിട്ട് മാറും. ഇന്ന് എൻ്റെ കുടുംബം കഴിക്കുന്ന ആ വിഷമില്ലാത്ത പച്ചക്കറി എൻ്റെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് എന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. ഓരോ വീട്ടിലും ഒരു ചെറിയ അടുക്കളത്തോട്ടം രൂപപ്പെടുമ്പോൾ അത് ഒരു വലിയ നവീകരണത്തിൻ്റെ തുടക്കമായിട്ട് മാറും. നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തിയും കർഷകനായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ നാട് തന്നെ സമ്പൽ സമൃദ്ധിയിലേക്കും ആരോഗ്യത്തിലേക്കും അനായാസം ഉയരും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം. നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മണ്ണിൽ പണിയെടുക്കുന്നത് കേവലം ഒരു കായികാധ്വാനം മാത്രമല്ല, മറിച്ച് മനസ്സിന് ശാന്തി നൽകുന്ന മികച്ചൊരു മെഡിറ്റേഷൻ കൂടിയാണ്. വെറും കാലോടെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോഴും കൈകൾ കൊണ്ട് ചെടികൾ പരിപാലിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ സകല മാനസിക സമ്മർദ്ദങ്ങളും നെഗറ്റീവ് ചിന്തകളും പമ്പ കടക്കുന്നത് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സ്ക്രീനുകളിലേക്ക് നോക്കിയിരുന്ന നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും കൃഷിയിടത്തിലെ പച്ചപ്പ് നൽകുന്ന ആശ്വാസം വളരെ വലുതായിരിക്കും. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധവായുവും സൂര്യപ്രകാശവും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ നട്ട ഒരു വിത്ത് ആദ്യമായിട്ട് മണ്ണിൽ പിളർന്നിങ്ങനെ പുറത്തു വരുമ്പോൾ, അതിൽ ആദ്യമായിട്ട് കായ്കൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആത്മനിർവൃതിയും ആനന്ദവും എത്ര കോടികൾ കൊടുത്തു കഴിഞ്ഞാലും വിപണിയിൽ നിന്ന് വാങ്ങാനായിട്ട് കഴിയില്ല. സ്വന്തം അധ്വാനം കായ്ക്കുന്നത് കാണുന്നതിലും വലിയൊരു സന്തോഷം വേറെയില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങാക്കി മാത്രം ആഘോഷിക്കുന്ന ദിനമായിട്ട് മാഞ്ഞു പോകരുത്. വരും തലമുറയ്ക്ക് മണ്ണിന്റെ പ്രാധാന്യം കാട്ടിക്കൊടുക്കാനും അവരെ ഫോൺ സ്ക്രീനുകളിൽ നിന്ന് മാറ്റി നിർത്തി കൃഷിയുടെ മഹത്വം പഠിപ്പിക്കാനും ഓരോ മാതാപിതാക്കളും സമയം കണ്ടെത്തണം. മണ്ണ് നമ്മെ ഒരിക്കലും ചതിക്കില്ല. ഈ ഒരു സാർവകാലിക സത്യം നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. നമ്മൾ മണ്ണിലേക്ക് ഒരിറ്റ് വിയർപ്പൊഴുക്കാൻ തയ്യാറായാൽ അത് 100 മേനിയായിട്ട് അല്ലെങ്കിൽ 1000 മേനിയായിട്ട് നമ്മുടെ കൈകളിലേക്ക് തന്നെ തിരികെ തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു ഐശ്വര്യപൂർണമായ കർഷക ദിനത്തിൽ സ്വന്തം വീട്ടിൽ 1 ഇഞ്ച് മണ്ണിലെങ്കിലും അല്ലെങ്കിൽ ഒരു ചട്ടിയിലെങ്കിലും ഒരു തൈ നടാനായിട്ട് നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം. നമ്മെ ഊട്ടുന്ന എല്ലാ കർഷകരെയും മനസ്സാ വന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കർഷക ദിനാശംസകൾ നേരുന്നു. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാനും നമ്മെ ഊട്ടുന്ന കർഷകരെ നെഞ്ചിലേറ്റാനും ഈ ഒരു ചിങ്ങം ഒന്ന് നമ്മൾ ഓരോരുത്തർക്കും പുതിയൊരു ദിശാബോധവും പ്രചോദനവുമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി കർഷക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാണ്.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി അല്ലേ? അതെ, വളരെ ഐശ്വര്യപൂർവമായിട്ട് എല്ലാവരും 1-ാം തീയതിയാണ് ഇന്ന് ഈ ഒരു മാസം എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ഭയങ്കര ഐശ്വര്യമായ സമ്പൽ സമൃദ്ധിയുടെ ഒരു മാസമാണ്, കർഷകോത്സവങ്ങളുടെ മാസമാണ്, ഓണത്തിൻ്റെ മാസമാണ്. അങ്ങനെ ഈ മാസം വളരെ അധികം നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ആഘോഷിക്കുന്ന ഒരു മാസമാണ്. അങ്ങനെ ആ ഒരു മാസത്തിന്റെ തുടക്കമാണ് ഇന്ന് ചിങ്ങം 1. ഓക്കെ, ആ ചിങ്ങം 1-ാം തീയതി, അതായത് ഇനി ഇംഗ്ലീഷിലേക്ക് വരാണെങ്കിൽ ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഈ സമയം കൃത്യം 12 മണി കഴിയുമ്പോൾ, 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുന്ന സമയത്ത് എത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ആയില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അതെ, ഒരു വീക്കെൻഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മൺഡേ എപ്പോഴും നമ്മൾ ഇങ്ങനെ ശപിക്കാറുണ്ടല്ലേ, എന്തൊരു ദിവസമായത്, അയ്യോ എന്റെ ഞായറാഴ്ച കഴിഞ്ഞു പോയല്ലോ, നാളെ തിങ്കളാഴ്ചയാണല്ലോ, എനിക്ക് വർക്കിന് പോകണം, എനിക്ക് പഠിക്കാൻ പോകണം, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം. മൊത്തത്തിൽ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റീസിനെയും നമ്മൾ എന്ത് കൊണ്ടുപോയി, ആ മൺഡേയുടെ തലയ്ക്ക് കൊണ്ടുപോയി വെക്കും. അപ്പൊ അതായത് മൺഡേയുടെ തലയ്ക്ക് മണ്ടയ്ക്ക് വെക്കാന്ന് പറയില്ലേ, യെസ്, ആ പരിപാടി നമ്മൾ ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും മൺഡേ എന്ന് പറയുന്ന ദിവസത്തിനോട്, തിങ്കൾ എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിനോട് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ദേഷ്യമൊക്കെ കാണാറുണ്ട്. പക്ഷേ അതിനൊക്കെ ആവശ്യമുണ്ടോ ഗായ്സ്? ഇല്ല. ഇപ്പൊ ഞായറായിക്കോട്ടെ, ശനി ആയിക്കോട്ടെ, തിങ്കളായിക്കോട്ടെ, ചൊവ്വയായിക്കോട്ടെ, ഏത് ദിവസം വേണമെങ്കിലും ആയിക്കോട്ടെ, ശരിക്കും നമ്മൾ ഈ ദേഷ്യപ്പെടുന്നത് എന്തിനോടാണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനോടാണല്ലേ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടാണ് നമുക്ക് എപ്പോഴും ഒരു ദേഷ്യവും ഒരു ചെറിയൊരു ഒരു മുറുമുറുപ്പൊക്കെ ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ലൈഫിന്റെ ഭാഗമാണ്, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളില്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇല്ലെങ്കിൽ എന്ത് രസമുള്ളത്, ഇങ്ങനെ സെയിം ട്രാക്കിൽ ആ വണ്ടി ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. ഇടയ്ക്ക് ഒരു സ്പീഡ് ബ്രേക്കർ വേണം, ഒരു ചെറിയ ഹമ്പ് വേണം, ഒരു ടേണിംഗ് വേണം, അങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വണ്ടി പോകുന്ന ആ ഒരു വേ ഉണ്ടല്ലോ, അങ്ങനെ സ്മൂത്ത് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹരം കിട്ടുള്ളൂ എന്നുള്ളതാണ്. യെസ്, അപ്പൊ നീ അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച ആവുന്ന സമയത്ത് ഇൻസ്റ്റന്റ് പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കൊരു ആനന്ദം കിട്ടുന്ന, ഒരു സന്തോഷം കിട്ടുന്ന പരിപാടിയല്ലേ അല്ലേ? അതുപോലെ അത്രേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ ഉപദേശം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? അതെ, ഇവിടെ പാട്ടിനാണ് ആ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ അതേ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെ, ഇറ്റ്സ് മീ ആർജെ. ആ ഇല്ല, അങ്ങനെ ഇനി പാട്ടുകൾക്കുള്ള സമയമായിരിക്കുന്നു. വേഗം വേഗം വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കാം, മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ വാട്സപ്പിലെ മെസ്സേജ് അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജും അയക്കാം. ഇനി അതല്ലെങ്കിൽ ദേ ഇൻസ്റ്റാഗ്രാമും മതി. ചേച്ചി, ഞങ്ങൾ കുറച്ച് യങ്സ്റ്റേഴ്സ് ആണ്, ജൻസി കിഡ്സ് ഒക്കെയാണ്, ഇൻസ്റ്റയൊക്കെയാണ് കുറച്ചും കൂടി ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി വേ എന്നൊക്കെ ആണെങ്കിൽ വിഷമിക്കേണ്ട, അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ID. ഓക്കെ, അപ്പൊ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, അതല്ലെങ്കിൽ വാട്സപ്പ്, അല്ലെങ്കിൽ നമ്മൾ നേരെ അങ്ങ് വിളിക്കാം കേട്ടോ. അപ്പോ ഇതിനൊക്കെ വേണ്ടി ആ നമ്പർ വേണ്ടേ? നമ്പർ കൂടി ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്തോ, 8 2 8 1 5 0 9 0 0 എന്നതാണ് നമ്മുടെ ആ ഒരു നമ്പർ. ഓക്കെ, 82 81 50 90 00. പൊട്ടും സമയം കളയേണ്ട, നല്ല തക്കടമുണ്ടും പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വേഗം വേഗം വേഗം ആ റിക്വസ്റ്റ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ. അപ്പൊ ഇന്നതേ ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് ആദ്യം നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു തമിഴ് ട്രാക്കാണ്, ഉള്ളക നായകന്റെ ഒരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടോടുകൂടി അങ്ങ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് തുടങ്ങല്ലേ.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129. Instant Patter, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് മീ ആർ ജെ അഹല്യ. അങ്ങനെ ഈ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ കോളർ നമുക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഇതാരാണ്? ഞാൻ നയന. നയന എവിടുന്നാ വിളിക്കുന്നേ?
2: പാലക്കാട്.
1: നയന ചേച്ചിയാണോ നയന കുട്ടിയാണോ, ആരാണിത്? നയനക്കുട്ടിയാണ്. ഓക്കെ, നയനക്കുട്ടി എന്താ ചെയ്യുന്നേ?
2: പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളു.
1: അപ്പൊ ചെറിയ കുട്ടിയാണ്. ഓക്കെ, വേറെ പുതിയ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തോ? ആ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണല്ലേ. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാ കേട്ടോ. ഓക്കെ ഡാ കുട്ടിയാ, പറഞ്ഞോ ഏത് പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ കേൾക്കേണ്ടത്?
2: ഇൻഡിപെൻഡൻസ് മൂവിയിലെ നന്ദലാല.
1: ഓഹോ, ഞങ്ങളുടെ ഒക്കെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആയിരുന്നു പണ്ട്. ഡാൻസ് ഒക്കെ കളിച്ചിരുന്ന പാട്ടാ. നയന കളിച്ചിട്ടുണ്ടോ ഡാൻസ് ഒക്കെ ഈ പാട്ടിന്? ഓ, ഞാനും ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട് ചേച്ചി. ചേച്ചി മാത്രല്ല എന്നല്ലേ. ഓക്കെ, നയന ഈ പാട്ട് വെച്ചാട്ടോ. ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
2: എല്ലാവർക്കും
1: വേണ്ടിയിട്ട് തീർച്ചയായിട്ടും. ഇൻഡിപെൻഡൻസ് ഡേ എന്ന സിനിമയിലെ പാട്ടങ്ങ് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ ഇൻഡിപെൻഡൻസ് എന്ന മൂവിയിലെ പാട്ടാണ് നയന ചോദിച്ചിരിക്കുന്നത്. നന്ദലാല, അതെ, ഭയങ്കര രസമുള്ള ഒരു സോങ് ആണ്. സുരേഷ് പീറ്ററിന്റെ ആ ഒരു മ്യൂസിക്, അതുപോലെ തന്നെ സ്വർണലതാ മാം പാടിയിട്ടുള്ള പാട്ടാണല്ലേ. മാമിന്റെ പാട്ടുകൾക്ക് ഭയങ്കര രസമുണ്ട്, ഒരു എനർജറ്റിക് ഫീൽ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് മാത്രമല്ല, ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. ധനുഷാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. വിത്ത് ലവ് എന്ന സിനിമയിലെ പാട്ടാണ് മറന്നു പോച്ചേ. ഓക്കെ, അപ്പൊ ധനുഷിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി സിദ്ബാക്ക് ആൻഡ് എൻജോയ്.

0: ആഗ്ര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം 12:22 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പാട്ട്. ഓക്കെ, ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് നോക്കുകയാണെങ്കിൽ നാഗരാജ് ഏട്ടനാണ്. ചിങ്ങമാസം മീശമാധവൻ എന്ന സിനിമയിലെ പാട്ടാണ്. വിദ്യാസാഗർ സാറിന്റെ സംഗീതത്തിൽ വന്ന ബ്യൂട്ടിഫുൾ ട്രാക്കാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നാഗരാജ് ഏട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ വിനോദേട്ടനാണ്. കവിൽപ്പാട് നിന്നും വിനോദേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നാനി എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. വീസും വെളിച്ചത്തിലെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വിനോദേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നത് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി. ഈ പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ മടങ്ങി വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും പാട്ട് വേണ്ടേ? അപ്പൊ അതിനതേ വേഗം ഒന്ന് ആലോചിച്ചോ. അതിനുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു കുട്ടി ബ്രേക്ക്. അപ്പൊ നമ്പർ ഇതാണ് 8281509000.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ പരിഷ്കാരത്തിന് ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഇന്ത്യക്കെതിരായ പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. പൊതുമേഖലാ ബാങ്കുകളുടെ പരിഷ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രശ്നങ്ങളും ശുപാർശകളും പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങളുടെ ഭാവി സമിതി പരിശോധിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ സ്വരം ബാങ്കർമാർ നിശ്ചയിക്കുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളുടെയും പൊതുധനകാര്യ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് ബാങ്കിംഗ് ധനകാര്യമേഖലയുടെ മുൻഗണനകൾ, ഉയർന്നുവരുന്ന അവസരങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഘടന എന്നിവ ചർച്ച ചെയ്യാനാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി ഗതിശക്തി സംരംഭത്തിന് കീഴിൽ വിവിധ മന്ത്രാലയങ്ങളുടെ ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഇതുവരെ അംഗീകാരത്തിന് ശുപാർശ ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഇവയിൽ 256 പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും 198 എണ്ണം പുരോഗതിയിലാണെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. നെറ്റ്വർക്ക് പ്ലാനിംഗ് ഗ്രൂപ്പ് സംവിധാനം വഴിയാണ് പദ്ധതികൾ വിലയിരുത്തുന്നത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ഇന്ത്യ തായ്ലാന്റ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ 15-ാമത് പതിപ്പ് മൈത്രി 15-ൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ കരസേന തായ്ലാന്റിലേക്ക് പുറപ്പെട്ടു. നാളെ ആരംഭിക്കുന്ന സൈനികാഭ്യാസം ഈ മാസം 31-ന് സമാപിക്കും. ഇന്ത്യയും തായ്ലന്റും തമ്മിലെ സൈനിക സഹകരണം മെച്ചപ്പെടുത്തുക എന്നതാണ് മൈത്രി എന്ന സൈനികാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി മദൻലാൽ ദിംഗ്രയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലി അർപ്പിച്ചു. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പരമോന്നത ലക്ഷ്യമാക്കുന്നതിന് എല്ലാ സുഖസൌകര്യങ്ങളും ഉപേക്ഷിച്ച വ്യക്തിയാണ് മദൻലാൽ ദിംഗ്ര. ദിംഗ്രയുടെ ജീവിതം ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രചോദനാത്മക ചരിത്രമാണെന്നും ഓം ബിർള സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച സിഎജി റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാഗ് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കർഷക ദിനാഘോഷ പരിപാടികൾ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2-ാം ഭൂപരിഷ്കരണ നിയമത്തിന്റെ 2-ാം ഘട്ടത്തിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കേരള ബ്രാൻഡ് എന്ന പേരിൽ വിപണനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ബീഹാറിലെ ലഖീസാറായ ജില്ലയിൽ അശോക്ധാം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 10-ലധികം പേരെ പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുശോചിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും പറഞ്ഞു. പശ്ചിമബംഗാളിലെ ബിർഭും ജില്ലയിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ ആഗസ്റ്റ് 21 കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി നൽകി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ആലംബഹീനരെയും അശരണരെയും സഹായിക്കാൻ ഉപാധിയാണ് അംഗീകാരമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവൻ ജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച 25 ജീവകാരുണ്യ പദ്ധതികളുടെ ദേശീയതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AICC ആസ്ഥാനത്തെ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് BJP ഉയർത്തിയ വിവാദം രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന ആസൂത്രിത നീക്കമാണെന്നും വേണുഗോപാൽ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങം 1. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമാണ് കർഷക ദിനം ആചരിക്കുന്നത്. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്കെതിരായ പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 നഷ്ടത്തിൽ 99 റൺസെടുത്തു. ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 1 ഇന്നിംഗ്സിൽ ഇന്ത്യ 462 റൺസാണ് നേടിയത്. ഈ മാസം 23 കൊളംബോയിലാണ് പരമ്പരയിലെ 2 അവസാനത്തെയും ടെസ്റ്റ്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9 സീഡുമായ PV സിന്ധു അയർലന്റിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1 താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയു ക്വിയെ നേരിടും. FIH പുരുഷ ഹോക്കി 2 മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം ആരംഭിക്കും. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 വീതം നേടി സമനിലയിലായി. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3 സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി ഫലപ്രദമായ തിരച്ചിൽ നടത്തിയെന്നും സംസ്ഥാനത്ത് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുവെന്നും കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. 4 കണ്ടെത്താൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളുണ്ടെന്നും അവരുടെ കുടുംബങ്ങളെ ചേർത്തുപിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും സുരേഷ് ഗോപി അറിയിച്ചു. കർഷകദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നടീൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പട്നയിൽ നിന്ന് ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബ് ELC 2.0 ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് സാക്ഷരത, ഡിജിറ്റൽ ഇടപെടൽ, ജനാധിപത്യത്തിൽ പൌരന്മാരുടെ അർത്ഥവത്തായ പങ്കാളിത്തം എന്നിവയ്ക്ക് പ്രചോദനം നൽകുന്ന പ്രധാന ചുവടുവയ്പ്പാണ് സംരംഭം. വിശാഖപട്ടണത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന എല്ലാ എയർ ഇന്ത്യ വിമാനങ്ങളും ഇന്നു മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് സർവീസ് നടത്തുകയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഭോഗാപുരത്തിനും ഡൽഹിക്കുമിടയിൽ ആഴ്ചയിൽ 14 സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ഉം 10-ഉം രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ച പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ച പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം കൊല്ലം കന്നേറ്റിക്കായലിൽ കാണാതായ 7 വിദ്യാർത്ഥിയുടെ മൃതദേഹം ചവറ വട്ടക്കായലിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര സൌത്ത് സ്വദേശി ബിലാലാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റിപ്പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയ ബിലാൽ അടിയൊഴുക്കിൽപ്പെടുകയായിരുന്നു. അഭിമന്യു കൊലക്കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. വിചാരണ സമയക്രമവും കോടതി തീരുമാനിക്കും. കഴിഞ്ഞ 13 കേസ് പരിഗണിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെട്ട കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും പൊതുമേഖലാ ബാങ്കുകളുടെ പരിഷ്കാരത്തിന് ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. പിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. ബീഹാറിലെ അശോക്ധം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഇന്ത്യക്കെതിരായ പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച.
2: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
5: ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ അഖിലയാണ് കേട്ടോ. ദി ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് സമയം എത്രയായിട്ടുണ്ട്? സമയം കൃത്യം പറയുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 കഴിഞ്ഞ് 43 ആയിട്ടുണ്ട്. നമുക്കടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ദേ വേഗം വേഗം വേഗം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, അല്ല നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ. ഓൾസോ നമ്മുടെ ഇൻസ്റ്റാ ഐഡി ഏതാ? AHILYFM90.4 എന്നതാണ് ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് ചോദിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്കും കൂടി പോവാം അല്ലേ. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഷാനിത്താണ്. ഈ ഒരു മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ചോദിച്ചിരിക്കുന്ന പാട്ട് DC എന്ന സിനിമയിലെ പാട്ടാണ്. വിഴികളെ, എന്താ മക്കളെ ആ ഒരു സിനിമ! ഞാൻ കഴിഞ്ഞ ദിവസമാണ് ആ സിനിമ കണ്ടത്. കിടിലം മൂവി എന്ന് പറഞ്ഞ കിടിലം മൂവി. എനിക്ക് അഗെയിൻ ആ സിനിമ ഒന്നുകൂടി തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്കൊരു മസ്റ്റ് വാച്ച് മൂവി ആയിട്ട് തോന്നി. അതായത് എന്തൊക്കെയോ സിനിമയിലുണ്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞ അനിരുദ്ധ്, ഓ മൈ ഗാഡ്, എന്നടാ പണി വെച്ചിരിക്കേ, എന്തമാതിരി! ഓ, അത് അത് കണ്ടപ്പോൾ കേട്ടപ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് മസ്റ്റായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു മൂവിയാണ്. അതിന്റെ സൗണ്ട് ക്വാളിറ്റി കിടിലം, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹെവി ഹെവി ഹെവി. ലോകേഷ് അടിപൊളി. അത് കിടില മൂവി ആട്ടോ. എനിക്ക് ഞാൻ ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് ഇത്രയും ഫേവറേറ്റ് ആയിട്ട് മാറിയൊരു സിനിമയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഭയങ്കര സ്വാഗ് ആയിരുന്നു എല്ലാവരെയും ആ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഡിസിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് ദൈവം വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് മാധവൻ ചേട്ടനാണ്. മായാവി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നേ. ഓക്കെ, ഇന്ന് ചിങ്ങം ഒന്നാണ്, അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ആശംസകൾ കൂടി മാധവൻ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. അതും ഞാൻ അങ്ങ് പറയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല രണ്ട് പാട്ടൊക്കെ കേട്ട് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ.

0: പാട്ടാണ്, ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനത്തെ ഈ സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റഡി ആ ക്ലോക്കിൽ. നമുക്ക് അടുത്തൊരു കോളർ കൂടി എത്തിയിരിക്കുകയാണ്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോവാം അല്ലേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പല്ലക്കണ്ണിയിൽ നിന്നും പറഞ്ഞു വരും ബാലൻ ചേട്ടാ.
0: ബാലൻ ചേട്ടാ, പറയൂ, ഏത് പാട്ടാണ് ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിൽ കേൾക്കേണ്ടത്?
1: കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച അനിൽ ബാബു സംവിധാനം ചെയ്ത മയിൽ കീലിക്കാവ് എന്ന സിനിമയിലെ
2: പൊട്ടുവിടുന്നു തേയ്മാനം, ആരെയാരെയോ പൊട്ടുവിടുന്നു തേയ്മാനം,
0: ആ ഒരു പാട്ട് ഞാൻ എന്തായാലും വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ
0: ബാലൻ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് കോൾ. യെസ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. ബാലൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഒന്നാനം കുന്നിന്മേൽ മയിൽപ്പീലിക്കാവ് എന്ന സിനിമയിലെ പാട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ഒപ്പം ഈ നമുക്ക് അടുത്ത ഒരു മെസ്സേജിൻ്റെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ അവരാജൻ്റെ മെസ്സേജാണ്. ഹലോ, പ്ലീസ് പ്ലേ ഹെങ് ഓവർ സോങ് ഫോർ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വെച്ചുതരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഡി സിയിലൊരു ലൂപ്പിലാണ് ഗായ്സ്. ഇപ്പം എല്ലാവരും, മിക്ക ആൾക്കാരും അതിൻ്റെ ഒരു ലൂപ്പിലാണ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഉറപ്പായിട്ടും DC ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. അപ്പോൾ സിദ്ധാകാനൻ ജോയ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം തീ കൃത്യം 1 കഴിഞ്ഞ് 4 ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, അങ്ങനെ ദേ നമ്മൾ അടുത്ത പാട്ടുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ റഹ്മത്ത് ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. ജയ് ഭീം. സൂര്യയുടെ ഒരു മനോഹരമായൊരു സിനിമ അല്ലേ? ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, അതായത് സൊസൈറ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സംസാരിച്ചൊരു സിനിമയാണ് ജയ് ഭീം. യെസ്, ജയ് ഭീമിലെ മനോഹരമായൊരു പാട്ടുണ്ട് തലകൂതും എന്ന് തുടങ്ങുന്നൊരു ഗാനം. ആ ഒരു പാട്ടാണ് റഹ്മത്ത് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് സുധീഷ് ഏട്ടനാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സുഹൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കരിമാടിക്കുട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 2 പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്, ഗൈസ്, ഇറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63-ാമത് ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദൈവ മനോഹരമായ 2 പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ഉണ്ണികളെ, ഒരു കഥ പറയാം അല്ലേ. ഈ വളരെ വളരെ നല്ലൊരു സിനിമയാണ്, കുറേ നൊസ്റ്റാൾജി വരുന്ന സിനിമയാണ് കേട്ടോ. ഉണ്ണികളെ, ഒരു കഥ പറയാം, ആ ഒരു സിനിമയിലെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശാന്തി ചേച്ചി എലപ്പുള്ളിയിൽ നിന്നാണ്. ശാന്തി സുമീഷാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അമനോഹരമായ സിനിമയിൽ നിന്ന് മനോഹരമായൊരു പാട്ട് ഞാൻ തന്നിരിക്കും. ഓക്കെ, ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്, മമ്മൂക്കയുടെ ആ ഒരു ബാച്ചലർ. യെസ്, ക്രോണിക് ബാച്ചലർ. മനോഹരമായൊരു സിനിമയായിരുന്നു, കുറേ ചിരിച്ച സിനിമയായിരുന്നു കേട്ടോ. ശ്രീകുട്ട, നിനക്ക് പുട്ട് വേണോ ചപ്പാത്തി വേണോ, അങ്ങനെ കുറേ മാസ് ഡയലോഗ്സ്. അതുപോലെ തന്നെ തീപ്പെട്ടി, എന്താ പറയുക, ഇതിനെ പറയാം എന്താ, ആ പടക്കക്കടയ്ക്ക് തീ പിടിക്കുന്ന ആ സംഭവം. പിന്നെ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ, കുരുവി കുരുവി തീ പറന്നു പോകുന്നു. അങ്ങനെ ആ സിനിമയിലുണ്ടല്ലോ, ഇങ്ങനെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഒരുപാട് കോമഡി സീൻസും നമ്മളിപ്പോഴും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ ഡയലോഗ്സും ആ സിനിമയിലുണ്ട് എന്നുള്ളതാണ് ക്രോണിക് ബാച്ചലർ എന്ന് പറയുന്നത്. മമ്മൂക്ക മൂവി, മുകേഷ്, ഹരിശ്രേഷ് ഒക്കെ, അങ്ങനെ കുറേ കുറേ ഇന്നസെന്റ് ആയിട്ട് കുറേ കുറേ പേരുള്ളൊരു സിനിമയാണ്, മനോഹരമായൊരു സിനിമയാണ്. ആ മനോഹരമായ സിനിമയിൽ നിന്നും പാട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആശയാണ്. ആലത്തൂരിൽ നിന്നാണ് ആശ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്വയംവര ചന്ദ്രകി, മനോഹരമായ ട്രാക്കാണ്. അപ്പോൾ ഈ 2 പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 1 കഴിഞ്ഞ് 26 ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അയിലിയ. അങ്ങനെ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാൻ കേട്ടോ. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ രഞ്ജിത്താണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. 7 പുന്നത്തരകൻ എന്ന മൂവിയിലെ പാട്ടാണ് രഞ്ജിത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദേ ആ പാട്ട് വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ ഒരു പാട്ടുകൂടി വരുന്നുണ്ട്, ബത്ലഹേം കുടുംബ യൂണിറ്റ്. യെസ്, നമ്മുടെ ഓണം റിലീസായിട്ട് നിവിൻ പോളിയുടെ ഇറങ്ങാൻ പോകുന്ന മൂവിയാണ് അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ആ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം. എനിവേ, ആ ഒരു മൂവിയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദിനേശ് ഏട്ടനാണ് കാസർഗോഡ് നിന്നാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 2 ബ്യൂട്ടിഫുൾ ട്രാക്ക് എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി ഇന്നത്തെ പാട്ടുകളുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. യെസ്, നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത പാട്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടമല്ലടാ, നിങ്ങൾ ഇഷ്ടമല്ലെന്നല്ല, പാട്ട് പാട്ടിന്റെ കാര്യം പറഞ്ഞേ. സ്വപ്നക്കൂട് എന്ന സിനിമയിലെ പാട്ടാണ് വരാൻ പോകുന്നത്. മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ അഫ്സലും ചിത്രായരും കൂടി ചേർന്ന് പാടിയിട്ടുള്ള ദാറ്റ് ബ്യൂട്ടിഫുൾ ട്രാക്ക്. അതിനേലുപരി ഒരു ജില്ല ജില്ല നമ്മൾ പറയാറില്ലേ, പണ്ടത്തെ ഒരു കൈൻഡ് ഓഫ് ഈ 90s പ്രേമത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയെന്ന്. ഇഷ്ടമല്ലടാ, നമ്മൾ കുറച്ച് ബോയ്സിന്റെ അടുത്തൊക്കെ ഒത്തിരി റോള് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇഷ്ടമല്ലടാ എന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇഷ്ടത്തോടെ ഈ ഒരു പാട്ട് ആരാ ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇഷയാണ് കേട്ടോ. ഇഷ നല്ല രസമുള്ള പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷേനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ കുട്ടിയാണെങ്കിലും ഇഷ ചേച്ചിയാണെങ്കിലും ആരാണെങ്കിലും ആ പേര് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷയാണ് ചോദിച്ചിരിക്കുന്നത് ഇഷയ്ക്ക് വേണ്ടി. ഇത് ആ പാട്ട് വരുന്നുണ്ട്, ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട്. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടൊരു മൂവിയാണ്, ഐ മീൻ വീണ്ടും വീണ്ടും റീ റിലീസ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ കേട്ടൊരു സിനിമയാണ് ഫോർ ദ പീപ്പിൾ. യെസ്, ഫോർ ദ പീപ്പിളിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതും അതിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് ഫോർ ദ പീപ്പിളിൽ. ഏതെങ്കിലും ഒരു സോങ് പ്ലീസ് പ്ലേ എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. നബീലിന്റെ മെസ്സേജ് ആണ്. അപ്പൊ നബീലിന് വേണ്ടി ഫോർ ദ പീപ്പിളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെ എന്തായാലും ഞാൻ വെച്ചുതരാം കേട്ടോ. അങ്ങനെ ഈ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ.
3: വേണ്ട, അടുത്ത് വരരുത്.
4: Yeah, please.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ആ ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു. സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റേ ക്ലോക്കിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുകളുമായിട്ട് കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, അപ്പോൾ ഈ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ഒക്കെ ആയി സ്ഥിതിക്ക്. പതിയെ പതിയെ പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയത്തിലേക്ക് ഇങ്ങനെ എത്തല്ലേ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. അതെ, ഓക്കെ. വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങി ഗായ്സ്. എന്താണെന്നറിയില്ല, വിശക്ക വിശപ്പാണല്ലോ, അന്നം ഉന്നം എന്നാണല്ലോ. അതെ, അപ്പൊ വിശപ്പിന്റെ വിളിയൊക്കെ വന്നു കഴിഞ്ഞ സ്ഥിതി പതിയെ ഞാൻ ടാറ്റാ ബൈ ബൈ ഒക്കെ പറയട്ടെ കേട്ടോ. അപ്പൊ എന്നത്തെയും പോലെ വെറുതെ അങ്ങ് ഞാൻ പോവാറില്ല. നിങ്ങൾക്കറിയാം ഞാൻ പാട്ട് തന്നിട്ട് മാത്രമേ പോവാറുള്ളൂ. യെസ്, അങ്ങനത്തെ 3 പാട്ടുകൾ കൂടി എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. യെസ്, അടുത്ത പാട്ട് നോക്കുകയാണെങ്കിൽ 2 ഹരിഹർ നഗർ എന്ന സിനിമയിലെ അടവുകൾ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പു ആണ് കേട്ടോ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നേ. അപ്പുവിന് വേണ്ടി എന്തായാലും ഞാൻ ആ ഒരു പാട്ട് തന്നിരിക്കും. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച 3 സിനിമകളാണല്ലേ, ഹരിഹർ നഗർ ആണെങ്കിലും 2 ഹരിഹർ നഗർ ആണെങ്കിലും ഇൻകോസ്റ്റ് ഹൗസ് ആണെങ്കിലും അപ്പുകുട്ടനെയും മഹാദേവനെയും ഗോവിന്ദൻകുട്ടിയൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ചിരിച്ചതാണ്. പാട്ടുകൾ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ആ സിനിമയുടെ അതേ ഒരു ഓളം അതിലെല്ലാ പാട്ടുകൾക്കും ഉണ്ട്. അപ്പൊ എന്തായാലും നീ ആ പാട്ട് വന്നിരിക്കും. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് അതും ഒരു ഹിറ്റ് മൂവിയാണ്, 90സിന്റെ ഫേവറേറ്റ് മൂവിയാണ്. ഇപ്പോഴും ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ഫുഡ് എടുത്ത് ഞാനത് നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കാറുണ്ട് കേട്ടോ. സി ഐ ഡി മൂസ. യെസ്, അതിൽ തന്നെ ജെയിംസ് ബോണ്ടിൻ ടിറ്റോ, അങ്ങനെ ഒരു നൈസ് സോങ് ഉണ്ട്. ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് സുനിലാണ്. ഓക്കെ, സുനിലിന് വേണ്ടിയിട്ട്, സുനിൽ ചേട്ടന് വേണ്ടിയിട്ട് ആ പാട്ട് എന്തായാലും വരുന്നുണ്ട്. കൂടാതെ വരാൻ പോകുന്നത് ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് കേട്ടോ. 3 സൈഡിൽ നിൽക്കുന്ന പാട്ടുകളാണ്. പവിത്രയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സർവമായ എന്ന സിനിമയിലെ പാട്ടാണ് പവിത്ര ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 3 പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക് ആയി. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: എല്ലാവർക്കും നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലത്തെ അനശ്വര ഈണങ്ങളാൽ സമ്പന്നമാക്കിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ശ്യാം. സാമുവൽ ജോസഫ് എന്ന പേരിൽ ജനിച്ച് സംഗീത ലോകത്ത് ശ്യാം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു വയലിനിസ്റ്റായിട്ടാണ് അദ്ദേഹത്തിന്റെ സംഗീത യാത്ര ആരംഭിച്ചത്. പിന്നീട് MS വിശ്വനാഥൻ, സലീൽ ചൌധരി അങ്ങനെ ഒരുപാട് ഇതിഹാസ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചതിനു ശേഷം പിന്നീട് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. മെലഡി ആയിക്കോട്ടെ, പാശ്ചാത്യ സംഗീതമായിക്കോട്ടെ, ഇതെല്ലാം സമന്വയിപ്പിച്ച് വളരെ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ തലമുറകളെ തന്റെ ആസ്വാദനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഈണങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം ശ്യാം കമ്പോസ് ചെയ്ത്, യേശുദാസ് പാടി, ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, അഭിനിവേശം എന്ന സിനിമയിലെ സന്ധ്യത്തെ അമ്പലത്തിൽ എന്ന മനോഹരമായ ഗാനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ, ശരത് തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മാന്യശ്രീ വിശ്വാമിത്രൻ. ഈ സിനിമയിൽ ആര് പാടണം എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുദാസ്. പക്ഷേ യേശുദാസ് ആണ് പാടാൻ നമ്മൾ തീരുമാനിച്ചതെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ ഡേറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് പാട്ടുപാടാനായിട്ട് വരാൻ സാധിച്ചില്ല. പകരം ആരെ പാടിപ്പിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പി ജയചന്ദ്രൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്റെ സ്വന്തം ട്യൂണൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാട്ടുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്തോടെ, കോറസിന്റെ സഹായത്തോടെ ഒരു പുതിയ മ്യൂസിക്കൽ അനുഭവം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പാട്ട് തന്നെയായിരുന്നു മാന്യശ്രീ വിശ്വാമിത്രനിലേത്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് പി ജയചന്ദ്രനും എസ് ടി ശശിധരനും ജയലക്ഷ്മിയും ചേർന്ന് പാടിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ശ്യാം എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ആദ്യം ട്യൂൺ ചെയ്ത് പിന്നീട് വരികൾ എഴുതുന്ന ഒരു രീതിയാണ് ശ്യാം എന്ന സംഗീത സംവിധായകൻ തുടർന്നു വന്നിരുന്നത്. സിറ്റുവേഷൻ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്നു. എന്നാൽ ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആരാണ് പാടുന്നത്, അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ലിറിക്സ് ആണ് അവിടെ ആവശ്യമുള്ളത്, ആ ലിറിസിസ്റ്റിന്റെ സ്റ്റൈലിനനുസരിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ ഒരു പാട്ട് കൊടുക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിനോട് എപ്പോഴും പറയുമായിരുന്നു, വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന്. പക്ഷെ മിക്ക പാട്ടുകളും ട്യൂൺ ചെയ്തതിന് ശേഷം വരികൾ എഴുതിയവയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ട്യൂണിടാൻ പേടിച്ച് ചെയ്തൊരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സിനിമയുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്നതുകൊണ്ട് തന്നെ പാട്ട് എഴുതാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ പാട്ട് എഴുതിക്കോളൂ എന്ന് ധൈര്യം കൊടുക്കുകയും ദേവദാരു പൂത്തു എന്ന ഗാനം മലയാള സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് എങ്ങനെ നീ മറക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ട്. ഓൺലി ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഐ വി ശശി എന്ന സംവിധായകനോടൊപ്പം 40-ലേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. എന്നാൽ ഐ വി ശശി സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ ഈ പാട്ട് വേണമെന്ന് വളരെ പർട്ടിക്കുലറായി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം കൈകടത്തലുകൾ നമ്മൾ പല പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായി കാണാറുണ്ട്. പക്ഷേ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡിമാൻഡിനനുസരിച്ച് പാട്ടുകൾ ചെയ്യാൻ ശ്യാം എന്ന സംഗീത സംവിധായകൻ എന്നും ശ്രമിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് പോലെ തന്നെ വന്നൊരു പാട്ട് തന്നെയാണ് കേളിലൂലം എന്ന ഗാനം. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ട്യൂണിലുള്ള രണ്ട് പാട്ടുകളാണ് ഒരേ സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പാട്ട് ജാനകിയമ്മ പാടുമ്പോൾ മറ്റൊരു പാട്ട് യേശുദാസ് സാറാണ് പാടുന്നത്. അങ്ങനെ പാരലലി രണ്ട് പാട്ടുകൾ ഒരേ പാട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ പാട്ട് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഒരു എക്സ്പെരിമെന്റൽ സോങ്ങുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ബിച്ചു തിരുമല വരികൾ എഴുതി കെ ജെ യേശുദാസും ജാനകി അമ്മയും ചേർന്ന് പാടിയ പാട്ട് ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഇന്നും നമ്മൾ കേൾക്കുന്നൊരു ഗാനം. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് നമ്പേഴ്സിനോട് എന്നും മലയാളികൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളുടെ സ്കൂൾ കോളേജ് പരിപാടികളിലായിക്കോട്ടെ, നമ്മുടെ ഒരു ആഘോഷ പരിപാടികളിലായിക്കോട്ടെ, ഇതിലൊക്കെ ഫാസ്റ്റ് നമ്പേഴ്സ്, ഫാസ്റ്റ് മലയാളം സോങ്ങുകൾ അല്ലെങ്കിൽ കൂടുതൽ ഋത്തമുള്ള പാട്ടുകൾ കേൾക്കാൻ എന്നും ഇഷ്ടപ്പെട്ടവരാണ് മലയാളികൾ. അദ്ദേഹവും അതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. മെലഡിയും ഋതവും രണ്ടും വേണം. അദ്ദേഹം മാതാപിത എന്ന് പറയുന്നത് പോലെ തന്നെ മെലഡിയും ഋതവും ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ മാത്രമേ മ്യൂസിക് നിലനിൽക്കുന്നുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മധുരക്കിനാവിൻ പോലുള്ള മനോഹരമായ അടിച്ചുപൊളി ഗാനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ രണ്ടു കൈ നീട്ടി ഈ പാട്ടിനെയും പ്രേക്ഷകർ സ്വീകരിച്ചു. ശോഭന ആൻഡ് റഹ്മാൻ നായിക നായകന്റെ വളരെ വ്യത്യസ്തമായ ഡാൻസ് സ്റ്റെപ്പുകളും നമ്മൾ ഈ സിനിമയിൽ വളരെയധികം ആസ്വദിച്ചു. ആൻഡ് ആ സിനിമയ്ക്കനുസരിച്ച്, ആ സാഹചര്യത്തിനനുസരിച്ച് ആ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഗാനം, അതിപ്പോഴും മലയാളികളേറെ ആവശ്യപ്പെടുന്ന ഒരു ഗാനമായി തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ആ പാട്ടിന്റെ ഒരു വിജയം. ബിച്ചു തിരുമല വരികൾ എഴുതി കാണാൻ മറയത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ് പാടിയ പാട്ട് ഒരു മധുരക്കിനാവിൻ എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൻഡ്.

ഒരു CBI ഡയറി കുറിപ്പ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആർക്കും ഈ BGM മനസ്സിൽ നിന്ന് പോവുകയില്ല അല്ലെ. അത്രമാത്രം നമ്മളിലേക്ക് ഹിറ്റ് ചെയ്ത ഒരു BGM അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വേണം പറയാൻ. ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത തീം മ്യൂസിക് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് സംഗീത സംവിധായകൻ ശ്യാമിനോട് ചോദിക്കുമ്പോൾ അത് ദൈവമായിട്ട് തന്നു എന്ന് പറയാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത്. പടം നമ്മുടെ മുന്നിൽ ഇട്ട് തരുന്നു, അവിടെ തന്നെ വെച്ച് ആ പാട്ടുകൾക്ക് നോട്ട്സ് എഴുതി അതിന്റെ കൃത്യമായ ട്യൂൺ കൊടുത്ത് അവിടെ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാറ്. വലിയ ഹാർഡ് വർക്ക് ആണത്. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും അതൊരു വലിയ ഹാർഡ് വർക്ക് ആണ്. മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ടയർഡ് ആക്കുന്ന ഒരു വർക്ക്. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ ചെറിയ ഡ്യൂറേഷനിൽ ഒരു മ്യൂസിക് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്ലസ് ഒരു ഒരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന തോട്ടിൽ നിന്നാണ് ഈ നമ്മൾ കേൾക്കുന്ന CBI ഡയറി കുറിപ്പിലെ ആ പാട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരു ഇമ്പാക്ട് അറിയണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതിയായിരിക്കും. പക്ഷേ CBI ഡയറി കുറിപ്പിലെ പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, പകരം നമ്മൾ മറ്റൊരു ഗാനമാണ് പ്ലേ ചെയ്യുന്നത്. നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനം കേൾക്കാം. KS ചിത്ര പാടിയ പൂമാനമേ എന്ന ഗാനം. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ശ്യാമിന്റെ കോമ്പോസിഷനിൽ വന്നിട്ടുള്ള ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാം എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ്എമ്മിൽ ആർ ജി ഹീര. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പാട്ടുകളായിരിക്കും വമ്പൻ ഹിറ്റുകളായി മാറുന്നത് അല്ലെ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാത്ത എന്നാൽ വളരെ സിമ്പിളായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഗാനമായിരുന്നു കാത്തിരിപ്പു. എന്നാൽ ആ പാട്ട് ഒരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഫേവററ്റ് പാട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഈ പാട്ടുണ്ട്. സീമ എന്ന നായിക, ഒരു കുട്ടി, ഇവരെ രണ്ടുപേരുമാണ് നമ്മൾ ഈ പാട്ടിൽ സ്ക്രീനിൽ കാണുന്നത്. അവരുടെ ആ ഒരു ബോണ്ടിനെ ഏറ്റവും മനോഹരമായി, വളരെ നിഷ്കളങ്കമായി, വളരെ സിമ്പിളായി നമ്മളിലേക്ക് എത്തിച്ച ഒരു മനോഹര ഗാനം. വളരെ ലളിതമായൊരു ഗാനം, അത് വളരെ ലളിതമായി തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആരൂഢം എന്ന സിനിമയിൽ എസ് ജാനകി പാടി കാവാലം വരികൾ എഴുതിയ ഈ മനോഹര ഗാനം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

സത്യനന്ദിക്കാട് സിനിമകളിലും നമ്മൾ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരുപാട് മനോഹര ഗാനങ്ങൾ കേട്ടു. വൈശാഖ സന്ധ്യ എന്ന ഗാനം ഞാൻ പറയേണ്ട കാര്യം തന്നില്ല. അത് അത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയും നെഞ്ചോട് ചേർക്കുകയും ഇന്നും ആ ഗാനവും അതിന്റെ ട്യൂണും റീൽസിലും ഒക്കെ കാണുമ്പോൾ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പലപ്പോഴും ഇത്തരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു പാട്ടാണ്, നാടോടിക്കാറ്റിലെ കരകാണാ കടലല മേലെ എന്ന ഗാനം. എനിക്കൊന്നു വൈശാഖ സന്ധ്യ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണിത്. ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഒരു കടല്, ഒരുപാട് പേരുടെ യാത്ര, സ്വപ്നങ്ങൾ ഇതെല്ലാം കോർത്തിണക്കി മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഗാനം എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, യേശുദാസും സി ഒ ആന്റോയും ചേർന്നിട്ടാണ് ഈ മനോഹര ഗാനം പാടിയിട്ടുള്ളത്. ശ്യാം കമ്പോസ് ചെയ്ത് നാടോടിക്കാറ്റ് സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കേരളത്തിലെ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു സിനിമ അങ്ങാടി. ഈ സിനിമയിലെ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റായി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ശ്യാം എന്ന സംഗീത സംവിധായകൻ ഇടിച്ചു കയറിയത് ഇതിലെ പാട്ടുകളിലൂടെയായിരുന്നു. പാവാട വേണം, മേലാട വേണം, എനിക്ക് തോന്നുന്നു മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ പറയുന്ന പല പാട്ടുകളിൽ ഒന്നാണ് ഇത്. ആൻഡ് ഈ സിനിമ വൺ ഹിറ്റായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്റേഴ്സിലൊക്കെ ഒരു ഗ്യാപ് ഫില്ലറായി പലപ്പോഴും ഈ സിനിമ റിലീസ് ചെയ്തതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു സിനിമ, അത്രയും തന്നെ ആൾക്കാർ സ്വീകരിച്ച പാട്ടുകൾ, ആൻഡ് ഓഫ് കോഴ്സ് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ അനശ്വരമായ ഒരു കോൺട്രിബ്യൂഷൻ. ആൻഡ് ഈ പാട്ട് തന്നെയാണ് അവസാനമായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി, യേശുദാസ് പാടി, ശ്യാം കമ്പോസ് ചെയ്ത അങ്ങാടി എന്ന സിനിമയിലെ പാവാട വേണം എന്ന ഗാനം. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ തീരുകയാണ്. പക്ഷെ മറ്റൊരു ദിവസം പാട്ട് കഥകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ തിരിച്ചു വരും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, നമസ്കാരം. അഹല്യ എഫ്എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളിൽ 90% ആളുകളും ദിവസേന, പ്രത്യേകിച്ച് എല്ലാ രാത്രികളിലും ആവർത്തിക്കുന്ന, എന്നാൽ ശരീരത്തിന് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന വളരെ ഗൗരവമേറിയ ഒരു തെറ്റായ ശീലത്തെക്കുറിച്ചാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അതാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ ഫോണ് തലയണയുടെ അടിയിലോ അല്ലെങ്കിൽ തലയുടെ സൈഡിലോ ഒക്കെ ഇങ്ങനെ വെച്ച് കിടക്കുന്ന ഒരു ശീലം നമ്മളിൽ പലർക്കും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് ചിന്തിച്ച് നോക്ക്, രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഇന്ന് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. രാത്രി കിടക്കാൻ നേരം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ നോക്കി നോക്കി ഒടുവിൽ ഉറക്കം വരുമ്പോൾ ഫോൺ എവിടെയെങ്കിലും ദൂരേക്ക് എടുത്ത് മാറ്റാൻ നമുക്ക് മടിയാ. കാരണം ഒന്ന് എഴുന്നേറ്റ് നമ്മുടെ ഉറക്കം പോകത്തില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ തലയണയുടെ അടിയിൽ വെക്കും, അല്ലെങ്കിൽ ബെഡിന്റെ സൈഡിൽ, അല്ലെങ്കിൽ തലയ്ക്ക് തൊട്ടരികിലായി വെച്ചങ്ങ് കിടന്നുറങ്ങും. പലരും വിചാരിക്കുന്നത് ഫോൺ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ വെച്ചിരിക്കുമ്പോൾ അത് ശരീരത്തിന് യാതൊരു ദോഷവും ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഈ കുഞ്ഞു ഫോൺ നിരന്തരമായി റേഡിയേഷനുകളും സിഗ്നലുകളും പുറപ്പെടുവിച്ചുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ മസ്തിഷ്കത്തെയും ശരീരത്തിന്റെ സ്വാഭാവികമായ ഉറക്കത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത് അറിയാവോ? ഇതിന്റെ പിന്നിലെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി ഇന്ന് സംസാരിക്കാം. അതിനു മുമ്പായി ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 നമ്മൾ ബ്രേക്കിന് മുമ്പ് പറഞ്ഞതുപോലെ ഫോൺ തലയ്ക്കരികിൽ വെക്കുന്നത് കൊണ്ട് പ്രധാനമായും രണ്ട് വലിയ പ്രോബ്ലംസാണ് ഉണ്ടാകുന്നത്. അതിലൊന്നാണ് മൊബൈൽ ഫോണുകൾ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മെസ്സേജുകൾ, ഫോണിലുണ്ടാകുന്ന മെസ്സേജസ്, നോട്ടിഫിക്കേഷനുകളും എല്ലാം വരാൻ വേണ്ടിയിട്ട് ഫോൺ അടുത്തുള്ള മൊബൈൽ ടവറുമായി നിരന്തരം സിഗ്നലുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിന് വളരെ അടുത്തുകൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ കടുത്ത തലവേദന, വിട്ടുമാറാത്ത തളർച്ച, പിന്നെന്താണ് ഓർമ്മക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് ഞാനല്ലാട്ടോ, പഠനം പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതാണ് ബ്ലൂ ലൈറ്റ് അഥവാ നീല വെളിച്ചം. ഇത് നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇരുട്ടത്ത് കിടന്ന് ഫോൺ നോക്കുമ്പോഴും അല്ലെങ്കിൽ തലയ്ക്കരികിൽ ഇരിക്കുന്ന ഫോൺ രാത്രി ഇടയ്ക്കിടെ കത്തുമ്പോഴും അതിൽ നിന്നുള്ള നീല വെളിച്ചം നമ്മുടെ കണ്ണുകളുടെ അടുത്തുകൂടിയാണ് അത് പാസ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് വിചാരിക്കും ഇപ്പൊ പകലാണ്. അതുകൊണ്ട് തന്നെ സുഖകരമായി ഉറക്കം തരാൻ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനം തലച്ചോറങ്ങ് നിർത്തിവെക്കും. ഇതിന്റെ കാരണം കൊണ്ടാണ് നമുക്ക് എത്ര കിടന്നാലും ഉറക്കം വരാത്തത്. ഉറങ്ങിയാൽ തന്നെ ഇടയ്ക്കിടെ നമ്മളങ്ങ് ഞെട്ടി ഉണരുകയും ചെയ്യും. പിറ്റേന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ കടുത്ത ക്ഷീണവും മൂഡ് ഓഫും തോന്നാനുള്ള മെയിൻ റീസൺ ഇതാണ്. ഇപ്പം മനസ്സിലായില്ലേ, രാവിലെ എത്ര നേരത്തെ എണീറ്റാലും എത്ര ലേറ്റായിട്ട് എണീറ്റാലും ഭയങ്കര ശോകം മൂഡ് ഫീൽ ചെയ്യുന്നതിൻ്റെ റീസൺ ഇപ്പം മനസ്സിലായില്ലേ, ഈ ഒരു കാരണമാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് അസ്വസ്ഥതകൾ വേറെയുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ഫോൺ അടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിനൊരു മാനസിക അവസ്ഥയും കൂടെ ഉണ്ട്. അതിനെ കുറിച്ചും കൂടി ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനൊരു പേരുണ്ട്, ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രം. അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഭീതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഇത് വേറൊന്നുമല്ല, പേര് കേട്ട ആരും പേടിക്കണ്ട. ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതായത്, ഫോൺ നമ്മുടെ തൊട്ടരികിൽ ഇരിക്കുമ്പോൾ രാത്രി ഉറക്കത്തിനിടയിൽ എപ്പോഴെങ്കിലും ഫോൺ വൈബ്രേറ്റ് ചെയ്തോ അതോ മെസ്സേജ് വന്നോ എന്നൊരു തോന്നല് നമുക്ക് നിരന്തരം ഉണ്ടാകും. ഇതൊരു തരം അബോധ മനസ്സിൽ കടുത്ത സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ തവണ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുകയും തലച്ചോറ് ഉണരുകയും ചെയ്യും. ഇത് നമ്മുടെ ഡീപ്പ് സ്ലീപ്പിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യും. ഇതിനേക്കാളൊക്കെ ഉപരിയായി മറ്റൊരു വലിയ അപകടം നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ, അതാണ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ. പലരും രാത്രി ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച ശേഷമായിരിക്കും പില്ലോടെ അടിയിലോ അല്ലെങ്കിൽ ബെഡിലോ ഒക്കെ വെക്കുന്നത്. ഫോൺ ചാർജ് ആകുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടും. തലയിണയുടെയോ അല്ലെങ്കിൽ ബെഡിൻ്റെയോ അടിയിൽ ഫോൺ വെക്കുമ്പോൾ ഈ ചൂട് പുറത്തേക്ക് പോകാൻ യാതൊരു വഴിയും ഇല്ലാതെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുകയും ബാറ്ററിയുടെ താപനില അമിതമായി ഉയർന്ന് അത് പൊട്ടിത്തെറിക്കാനും തീപിടുത്തങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഇപ്പം മനസ്സിലായോ? ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ പോലും പ്രതികരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന് കുറച്ച് പ്രിക്കോഷൻസ് കൂടെ നമുക്ക് എടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തത് രാത്രി ഉറങ്ങുമ്പോൾ ഫോൺ എടുത്ത് വെക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. ശരിയല്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടാനും നല്ല സുഖമായ ഉറക്കം ലഭിക്കാനും വളരെ ലളിതമായ ചില സ്മാർട്ട് ശീലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതും എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, ആരും എവിടെയും പോകരുത്. ഇതിൽ ഒന്നാമതായി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഉറങ്ങാൻ കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് ബിഫോർ എങ്കിലും ഫോൺ ഉപയോഗിക്കുന്ന പൂർണ്ണമായും നിർത്തുക. രണ്ടാമതായിട്ട്, ഉറങ്ങുമ്പോൾ ഫോൺ നിങ്ങളുടെ ബെഡിലോ അല്ലെങ്കിൽ തലയിൽ നിന്നും കുറഞ്ഞത് 3 മുതൽ 4 അടി വരെ ദൂരത്തേക്ക് മാറ്റി വെക്കുക. ഏറ്റവും നല്ലത് റൂമിൽ ഒരു മേശപ്പുറത്ത് വെക്കുന്നതായിരിക്കും. ഇനി അലാറം വെക്കാൻ വേണ്ടിയാണ് ഫോൺ അടുത്ത് വെക്കുന്നത് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? പണ്ടത്തെ പോലെ ഒരു ചെറിയ അലാറം ക്ലോക്ക് വാങ്ങി ഉപയോഗിക്കുക എന്ന് മാത്രമാണ് കേട്ടോ. അത് നിങ്ങളുടെ ഫോൺ ശീലം ഒരു പരിധി വരെ കുറയ്ക്കാനും സഹായിക്കും. രാത്രി ഫോൺ ദൂരെ വെക്കുമ്പോൾ നെറ്റ്വർക്ക് സിഗ്നലുകൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടുന്നത് റേഡിയേഷൻ വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കും. നല്ല ഉറക്കമാണ് അടുത്ത ദിവസത്തെ നമ്മുടെ ഊർജം എന്ന് പറയുന്നത്, അതാരും മറക്കരുത്. അതുകൊണ്ട് തന്നെ ഫോണിനേക്കാൾ പ്രാധാന്യം നമ്മുടെ ശരീരത്തിന് നൽകേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ഡിജിറ്റൽ ലോകത്ത് നിന്ന് രാത്രിയെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ നമ്മളൊന്ന് ശീലിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. 360 degree.
2: ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ എൻ്റെ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്നറിയോ? ലീഡർഷിപ്പ് അഥവാ നേതൃത്വ പാഠവം എന്ന് കേൾക്കുന്ന സമയത്ത് വലിയ കമ്പനികളുടെ സിഇഒമാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ വരിക അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും കോളേജിന്റെ ഒരു പ്രൊജക്റ്റിലായാലും ഓഫീസിലായാലും ഒരു കൂട്ടം ആളുകളെ കൃത്യമായി നയിക്കാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകളെ പുറത്തെടുക്കാനും സാധിക്കുന്ന ആളാണ് എന്ത്? ഒരു യഥാർത്ഥ ലീഡർ അല്ലെ? ഒരു നല്ല ബോസും ലീഡറും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? ഇപ്പോ ഒരു ടീമിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി വിജയം നേടുന്നത് എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും മികച്ച ലീഡർമാർ ഉപയോഗിക്കുന്ന സൂപ്പർ ഹാക്കുകൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ 360 degree നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ നേരെ ലീഡർഷിപ്പിലേക്ക് കടക്കാലേ. അതിനു മുൻപേ ഒരു പാട്ട് കേട്ടാലോ? യെസ്, നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 degree. ആ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, welcome back to 360 degree. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പതേ, ഒരു സാധാരണ ബോസും അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ലീഡറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്തായിരിക്കും ഇപ്പൊ ബോസ്? ബോസ് ആണെങ്കിലുണ്ടല്ലോ, ആളുകളോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് ആജ്ഞാപിക്കും. എന്നാൽ ലീഡർ, നമുക്കിത് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരിക്കും അയാള് മുൻപിൽ നിന്ന് നയിക്കുന്നുണ്ടാവാം. ഇനിയിപ്പോ ബോസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഭയം വിതച്ച് പണിയെടുപ്പിക്കും. പക്ഷെ ലീഡർ ആണെങ്കിലോ ആവേശം നൽകി പ്രചോദിപ്പിക്കുന്നതാണ് പറയാ, ഇൻസ്പയർ. അതുപോലെ ബോസ് ആണെങ്കിൽ തെറ്റുപറ്റിയാൽ ആളുകളെ കുറ്റപ്പെടുത്തും, പക്ഷെ ലീഡർ ആണെങ്കിൽ അത് തിരുത്തി പഠിക്കാനുള്ള അവസരം നൽകും. ഈ സേവനം ചെയ്യാൻ തയ്യാറാകുന്നവനാണ് മികച്ച ലീഡർ ആകുന്നതെന്ന് സൈമൺ സിനെക് തന്റെ ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത്, സ്വന്തം സ്വാർത്ഥത മാറ്റിവെച്ച് ടീമിന്റെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളാകുക, അതാണ് കേട്ട സംഭവം. അപ്പൊ ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നറിയോ? ആധികാരികത നൽകുന്ന സൈക്കോളജിക്കൽ തത്വം, അതായത് ഈ ലീഡർഷിപ്പിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു തത്വത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താന്നുള്ള രീതി ഞാൻ പറയാം. സ്റ്റുഡിയോ ടു വിദ്യാഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. മടങ്ങിയെത്താം 360 ഡിഗ്രിയിലേക്ക്. മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പൊ ഈ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകേണ്ട സമയമായിട്ട് എന്റെ ടിപ്സും ട്രിക്സുമായിട്ടൊക്കെ കൂടെ ഉള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. ഈ ഗൂഗിളിലെ നമുക്കൊക്കെ സുപരിചിതമായ ഗൂഗിൾ, യെസ്, ഈ ഒരു ഗൂഗിൾ അവരുടെ ഏറ്റവും വിജയിച്ച ടീമുകളെ കുറിച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന പ്രശസ്തമായ ഒരു പരീക്ഷണമാണ് ഇത്. പ്രോജക്ട് അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നത്, അതായത് അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയോ, അല്ലെങ്കിൽ അതിൽ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയോ, സൈക്കോളജിക്കൽ സേഫ്റ്റി ആയിരുന്നു. അതായത് ഒരു ടീമിലെ അംഗങ്ങൾക്ക് തങ്ങളുടെ സംശയങ്ങളും പുതിയ ഐഡിയകളും തെറ്റുകളും മാനക്കേട് കൂടാതെ അല്ലെങ്കിൽ ഒരു ഭയം കൂടാതെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം. ഒരു ചോദ്യം ചോദിച്ചാൽ താൻ മണ്ടനായി മുദ്ര കുത്തപ്പെടുമെന്ന പേടിയുണ്ടെങ്കിൽ ആളുകൾ പുതിയ ഐഡിയകളൊന്നും തന്നെ പറയില്ല അല്ലേ. അല്ലെങ്കിൽ ടീം അംഗങ്ങളുടെ ആശയങ്ങളെ പരിഹസിക്കാതെ കേട്ടിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടീമിൽ എല്ലാവർക്കും തുല്യ പരിഗണനയും സുരക്ഷിതത്വവും തോന്നുന്ന സമയത്താണ് ആ ടീമിന്റെ പ്രകടനം എപ്പോഴും എന്തായി വരാ, നല്ല രീതിയിൽ റിസൾട്ട് നൽകുന്ന രീതിയിലേക്ക് ഒന്ന് ഇരട്ടിയായിട്ട് വരുന്നുണ്ടാവാം കേട്ടോ. അപ്പൊ ആ ഒരു മെത്തേഡിനെ കുറച്ചും കൂടി നമ്മൾ നോക്കണം. സൈക്കോളജിക്കൽ സേഫ്റ്റി എപ്പോഴും ഒരു ലീഡേഴ്സ് നോക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജോലികൾ. ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് കിട്ടുകയാണെങ്കിൽ ആ ടാസ്കിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വീതിച്ച് നൽകേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ജോലികൾ വീതിച്ച് നൽകുന്ന ഡെലിഗേഷൻ രീതിയെ കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കേൾക്കാം നമുക്ക് 360 ഡിഗ്രി ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. 90.4 കേട്ട് കൂടാം.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹില്യ. അപ്പൊ അടുത്ത ടിപ്പ്, അതായത് പല തുടക്കക്കാരായ ലീഡർമാർക്കും പറ്റുന്ന വലിയൊരു തെറ്റാണിത്. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ ശ്രമിക്കുക, അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ മൈക്രോ മാനേജ്മെന്റ് അല്ലേ. ഒരു മികച്ച ലീഡർ ആകാനായിട്ട് ഡെലിഗേഷൻ അഥവാ ജോലികൾ കൃത്യമായി വേദിച്ച് നൽകാനായിട്ട് പഠിക്കണം എന്നതാണ് പറയാറ്. അതിലൊന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളുടെ ടീമിലുള്ള ഓരോരുത്തരുടെയും കഴിവുകളും ദൗർബല്യങ്ങളും മനസ്സിലാക്കുക, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? അവർക്ക് അനുയോജ്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകുക. അതുപോലെ തന്നെയാണ് തേർഡ് തിങ്, എന്താ, അവരിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇടയ്ക്കിടെ പോയി ഇങ്ങനെ നിയന്ത്രിക്കാതിരിക്കുക, അതിൽ എന്റെ കൈ കടത്തേണ്ട ആവശ്യമില്ല, അവർ ചെയ്യട്ടെ, കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും നൽകുമ്പോൾ അവർ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടിപ്പ് എന്താണെന്നറിയോ? തെറ്റുകൾ തിരുത്താൻ വേണ്ടി സഹായിക്കുന്ന സാൻഡ്വിച്ച് ഫീഡ്ബാക്ക് ടെക്നിക്കിനെ കുറിച്ചാണ്. വാട്ട്? എന്ത് സാൻഡ്വിച്ചോ? യെസ്, അങ്ങനെ സംഭവം ഉണ്ട് ഗൈസ്, സാൻഡ്വിച്ച് ഫീഡ്ബാക്ക് ടെക്നിക്. അപ്പൊ എന്താ കേട്ടാലോ, കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ കുട്ടി ബ്രേക്കിന് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ പാട്ടൊക്കെ കേൾക്കാം, എൻജോയ് ചെയ്യാം, എന്നിട്ട് വേഗം തന്നെ ഓടി ഇങ്ങനെ 360 ഡിഗ്രിയിലേക്ക് വന്നോളൂ. അപ്പൊ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: യെസ്, അങ്ങനത്തെ ഈ 360 ഡിഗ്രിയിൽ നമ്മുടെ ലീഡർഷിപ്പ് ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. അപ്പോൾ അടുത്ത ടിപ്പ്, അതായത് ടീമിലെ ഒരാൾക്കൊരു തെറ്റ് പറ്റുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാതിരിക്കുമ്പോൾ അവരെ ഉപദേശിക്കാൻ ഉപയോഗിക്കുന്ന സൂപ്പർ ടെക്നിക്കാണിത് സാൻഡ്വിച്ച് ഫീഡ്ബാക്ക് മെത്തേഡ്. ഇത് നൽകേണ്ടത് ഒരു 3 ലെയറുകളായാണ്, അതുകൊണ്ടാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അതിലെ ആദ്യത്തെ ലെയർ നല്ല കാര്യം, അതായത് അവരുടെ പ്രകടനത്തിലെ ഒരു നല്ല കാര്യത്തെ ആദ്യം അഭിനന്ദിക്കുക. നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ എടുത്ത പരിശ്രമം വളരെ വലുതാണ്, നിങ്ങളുടെ വർക്ക് സൂപ്പർ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആദ്യം നല്ല കാര്യം പറയാം. ഈ രണ്ടാമത്തെ ലെയർ തിരുത്തലാണ്, അതെ, കറക്ഷൻ. മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ സൗമ്യമായി ചൂണ്ടിക്കാണിക്കുക. പക്ഷേ റിപ്പോർട്ടിലെ ചില കണക്കുകൾ തെറ്റാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം ആ ഒരു രീതിയിൽ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അതായത് മൂന്നാമത്തെ ലെയർ പ്രതീക്ഷയാണ്. പോസിറ്റീവായ ഒരു വാക്കോട് കൂടിയായിരിക്കണം നിങ്ങൾ ആ ഒരു കാര്യം അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഇത് സൂപ്പർ ആക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, അത്തരത്തിലായിരിക്കണം ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വിഷമം തോന്നുന്നത് കുറയുകയും ചെയ്യും, അതേസമയം തെറ്റ് തിരുത്താനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുള്ളതാണ്.

0: കുരിശല്ലേ, കുരിശല്ലേ.
1: 360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. എന്റെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് വിത്ത് മീ ആർഷി ആയില്ല. അതെ, ഒരു കാടിന്റെ ഇരുവശത്ത് നിന്നിട്ട് ഒരു വടം രണ്ടുപേരും അറ്റേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു ടീമിന് കൃത്യമായ ലക്ഷ്യമില്ലാത്തൊരവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ. അതായത് ഒരു മികച്ച ലീഡറുടെ ജോലി ടീമിലെ എല്ലാവർക്കും വ്യക്തമായ ഒരു ഷെയർഡ് വിഷൻ നൽകുക എന്ന് തന്നെയാണ്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഒരേ ഉത്തരമായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ചെറിയ ലക്ഷ്യങ്ങൾ, അതായത് മൈൽ സ്റ്റോൺസ് ഒക്കെ ഇല്ലേ, ആ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് അത് ഓരോന്നും നേടുന്ന സമയത്ത് ടീമിനൊപ്പം നമ്മൾ എന്ത് വേണം, ആഘോഷിക്കുക കൂടി വേണം. സെലിബ്രേറ്റ് സ്മോൾ വിൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ലക്ഷ്യം വ്യക്തമാകുമ്പോൾ ടീമിന്റെ എനർജിയും ഒരുമയും തനിയെ വർദ്ധിക്കുന്നതാണ് പറയാറ്.
2: ഗുണത്തെ ആചാ സജനാ.

0: 360 degree.
1: വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ലീഡർഷിപ്പ് എപ്പിസോഡിന്റെ ക്ലൈമാക്സിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് കേട്ടോ. അതായത് റോബർട്ട് ഗ്രീൻലീഫ് മുന്നോട്ട് വെച്ച ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ലീഡർഷിപ്പ് ശൈലിയാണിത്, സെർവന്റ് ലീഡർഷിപ്പ്. ഈ രീതി എന്താണ് പറയുന്നത്? ഈ ഒരു രീതി അനുസരിച്ച് ലീഡർ എന്നാൽ എല്ലാവർക്കും മുകളിൽ നിൽക്കുന്ന രാജാവല്ല, മറിച്ച് എന്താ, മറിച്ച് തന്റെ ടീമിന് ആവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൾ, അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ടീം അംഗങ്ങളുടെ വഴികളിലുള്ള തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുക, വിജയം വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ടീമിന് നൽകുക, അതുപോലെ തന്നെ പരാജയം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. ഈ വിനയവും ഉദാര മനസ്കതയുമാണ് ആളുകളെ എപ്പോഴും നിങ്ങളോട് അടുപ്പിക്കുന്നതും നിങ്ങളെ ഒരു വലിയ നേതാവാക്കി മാറ്റുന്നതും.

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ നേതൃത്വ പാഠവും ടീം ബിൽഡിംഗ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവാണ്. അതെ, ലീഡർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ. ടിപ്സും ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. ഈ ആജ്ഞാപിക്കാതെ കൂടെ നിൽക്കുന്ന ലീഡർഷിപ്പ്, അതുപോലെ പേടിയില്ലാതെ സംസാരിക്കാനായിട്ടുള്ള സൈക്കോളജിക്കൽ സേഫ്റ്റി, ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ഡെലിഗേഷൻ, ഉപദേശിക്കാൻ സാൻഡ്വിച്ച് ഫീഡ്ബാക്ക്, ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഷെയർഡ് വിഷൻ, വിനയത്തോടെ നയിക്കുന്ന സെർവന്റ് ലീഡർഷിപ്പ്, അങ്ങനെ ഒരു മികച്ച നേതാവാകാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? ആളുകളെ അടിച്ചമർത്തുന്നതല്ല വിജയം, മറിച്ച് പുതിയ നേതാക്കളെ. ആ പുതിയ നേതാക്കളെ വാർത്തെടുക്കുന്നതിലാണ് ഒരു ലീഡറുടെ യഥാർത്ഥ വിജയം. അപ്പോൾ എന്തായാലും ദേ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സ് ആൻഡ് ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരും. അതുവരെ ഇൻസ്പയറിംഗ് ആയിരിക്കുക, എനർജറ്റിക് ആയിരിക്കുക, സന്തോഷമായിരിക്കുക. കീപ് സ്മൈലിംഗ്, ലീഡ് വിത്ത് ഹാർട്ട്, ഇൻസ്പയർ എവരിവൺ. ദിസ് ഈസ് ആർജി ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൾ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ

0: സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുർ മേ ഗാനാ സീഖിയേ പധനിസ ആപ്പ് കെ സാത്ത് AI പവർഡ് പേഴ്സണൽ മ്യൂസിക് ടീച്ചർ ഫ്രം സരേഗാമ.
3: ആജ് തക് ക്ഷമാ പേ പർവാനാ മർതാ ഥാ, ലേക്കിൻ ആജ് പർവാനേ പേ ये क्षमा मरने को तैयार.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: It's Rhythm of Palakkad.

0: Yo, want another one? Run back that tune there.
1: Bomba clat!

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Listen without break. When Ahalya FM 90.4. Kettu kettu kootukoodam.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM.
5: സാരകാമ കാർവാം. இந்த பரிசுக்குள்ள இருக்கு 5000 அழகான பாடல்கள் மற்றும் பல நினைவுகள்.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63-ാമത് ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: Listen without break with Ahalya FM 90.4.

0: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലംനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
0: എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തംനാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി വന്നിരുന്ന താമരസദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
0: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണവിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20 നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
0: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജ്യൻ വി പളനിച്ചാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൌന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തുനിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൌദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21 നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലംനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63-ാമത് ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ. ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM.
3: வணக்கம், வெல்கம். இது அஹல்ய FM and this is RJ ஹீரா with you. இன்னைக்கு நம்ம பேச போற டாபிக் ஒரு ஸ்பெஷல் சவுண்ட் இருக்கு. டும் டும் டும். இந்த சவுண்ட் கேட்டாலே எனர்ஜி வந்துடும்ல. இது ஜஸ்ட் ஒரு ட்ரம்மோட சவுண்ட் இல்ல, இது பறை. പറയുന്ന എന്ന ഒരു ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സിംപിളാ സൊല്ലിടലാം. ആനാ കൊഞ്ച ഹിസ്റ്ററിക്കുള്ള പോലാ ഇത് ഒരു ഇൻസ്ട്രുമെന്റ് വിട രൊമ്പ പെരുസ്. ഒരു കാലത്തില് മൊബൈലില്ല, ഫോണില്ല, ന്യൂസ് പേപ്പറില്ല. അപ്പോ ഒരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് മക്കൾക്ക് എപ്പടി സൊല്ലുവാങ്ക? പറയടിച്ച് അനൗൺസ് പണുവാങ്ക. ഒരു ഫെസ്റ്റിവൽ വരുത്, ഊർല ഒരു മുഖ്യമായ ഇവന്റ്, ഒരു സെലിബ്രേഷൻ, മക്കളെ ഗേദർ പണ്ണ പറയോട് സൗണ്ട് യൂസ് പണിയിരിക്കാങ്ക. സോ പറ വാസ് നോട്ട് ജസ്റ്റ് മ്യൂസിക്, ഇറ്റ് വാസ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് വാസ് സെലിബ്രേഷൻ, ഇറ്റ് വാസ് പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. ഇന്നിക്ക് ടെക്നോളജി എവ്വളോ ഡെവലപ്ഡ് ആയിടിച്ച് പാരുങ്ക. ഒരു വാട്സ്ആപ്പ് മെസ്സേജ്

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക് മക്കളെ. ഫസ്റ്റാ നമ്മ കൊഞ്ചം ടൈം ട്രാവൽ പണലാം. ഇമാജിൻ പണുങ്ക, ഒരു സ്മോൾ വില്ലേജ് അറൌണ്ട് യു, നോ മൊബൈൽ ഫോൺസ്, നോ സ്പീക്കേഴ്സ്, നോ ഇന്റർനെറ്റ്. ഊർല എല്ലാരും ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ തെരഞ്ഞെടുക്കണം. അപ്പൊ എന്നാ പണുവാങ്ക? പറയോട ബിഗ്ഗസ്റ്റ് സ്പെഷ്യാലിറ്റി എന്നാ, അത് രൊമ്പ ലൗഡാ ഇരിക്കും. സോ ലോങ് ഡിസ്റ്റൻസ്ക്കും സൗണ്ട് റീച്ച് ആകും. ആൻഷ്യൻ തമിഴ് സൊസൈറ്റിയില് പറയ ഡിഫറെന്റ് ഒക്കേഷൻസിൽ യൂസ് പണപ്പെട്ടതൊക്കെ റെഫറൻസ് ഇരിക്കും. അനൗൺസ്മെന്റ്, സെലിബ്രേഷൻ, ഫെസ്റ്റിവൽസ്, പബ്ലിക് ഗ്യാദറിംഗ്, ഇപ്പി പല സിറ്റുവേഷനിൽ ഇന്ന ഇൻസ്ട്രുമെന്റോട സൗണ്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നിരിക്കു. ആക്ച്വലി പറയുന്ന സൊല്ലുന്ന വേർഡ് ഇറ്റ്സെൽഫ് അനൗൺസ് പണിതൽ ഓർ പ്രൊക്ലെയിം പണിതൽ അപ്പി കണക്ഷൻ ഇരിക്കുന്നു കോമൺലി എക്സ്പ്ലെയിൻ പണപ്പെടുത്. സോ നമ്മ ഇനിക്ക് നോട്ടിഫിക്കേഷൻ സൗണ്ട് കേക്കറോം, പ്ലിങ് അപ്പോ ഡും ഡും ഡും അപ്പിന്താ നോട്ടിഫിക്കേഷൻ. ഡിഫറൻസ് എന്നാ, നമ്മ നോട്ടിഫിക്കേഷനെ മ്യൂട്ട് പണിട്ടലാം, ആനാ ഊർ പറ അടിച്ചാ ഹോൾ വില്ലേജ് അറ്റൻഷൻ കൊടുത്തിരിക്കും. അന്ത കാലത്തിലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ലാത്ത സിറ്റുവേഷനിൽ സൗണ്ട് ഇറ്റ്സെൽഫ് ബിക്കം എ വേ ഓഫ് കണക്ടിങ് പീപ്പിൾ. അതിനാൽ പറേ ഈസ് നോട്ട് ജസ്റ്റ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓഫ് ഇറ്റ്സ് ടൈമിന് കൂടെ പാക്കലാം. സോ ടെക്നോളജി ചേഞ്ച് ആകലാം, ആനാ ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് പണ അന്ത മ്യൂസിക യൂസ് പണ ട്രഡീഷൻ ഇന്നും കണ്ടിന്യൂ ആകുത്. അതുതാ ഇന്ത പറയോട ബ്യൂട്ടി. ഇപ്പോ സീൻ റോൾഡ് ആൻഡ് സോങ് താ നമ്മ കേക്ക പോറോം. പറയ പത്തി അവങ്ക ഡെഡിക്കേറ്റ് പണ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആൽബം സോങ് താ നമ്മ ഇപ്പൊ കേക്ക പോറോം. ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. പര പത്തി പേസുംബോദു ന്യൂസ് മറ്റും പേസിനാ കംപ്ലീറ്റാ ഇരിക്കാതെ, ബിക്കോസ് പര ഇസ് ക്ലോസ്ലി കണക്ടഡ് വിത്ത് തമിഴ് ഫോക് കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി സെലിബ്രേഷൻസ്. ഒരു ടെമ്പിൾ ഫെസ്റ്റിവൽ ഇമാജിൻ പണുങ്ക, ഫുൾ ഓഫ് ലൈറ്റ്സ്, പീപ്പിൾ എല്ലാരും ഗ്യാദർ ആയിരിക്കാങ്ക, പ്രൊസെഷൻ വരുത്, ആൻഡ് സഡൻലി ഡൂം ഡൂം ഡൂം അന്ത ബീറ്റ് സ്റ്റാർട്ട് ആണ ഉടനെ അറ്റ്മോസ്ഫിയറേ മാറിടും. പീപ്പിൾ ഓട്ടോമാറ്റിക്കലി റിതംക്ക് മൂവ് ആക ആരംഭിച്ചിടുവാങ്ക. പര പെർഫോമൻസസ് ഫോക്ക് ഡാൻസസോടെ കൂടെ കണക്ട് ആകും. കരകാട്ടം, ഒയിലാട്ടം മാതിരി ട്രഡീഷണൽ പെർഫോമൻസസ് നടക്കുമ്പോൾ പെർക്കഷൻസ് മ്യൂസിക് gives that extra energy. Actually, in our traditional arts, music is not just background. It comes part of the performance itself. Dance or a movement, rhythm, festival, energy, community, togetherness, idellame music create pannadhu. And the sense la para romba special, because ore performer individual la mattum play pannala, audience um and the rhythm kulla involve aagiranga. അതിനാൽ തന്നെ ലൈവ് പര പെർഫോമൻസ് പാകുമ്പോൾ സ്പീക്കറിൽ സോങ് കേൾക്കുന്നത് വിട ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. യു ഡോണ്ട് ജസ്റ്റ് ഹിയർ ഇറ്റ്, യു ഫീൽ ഇറ്റ്. അന്ന് വൈബ്രേഷൻ ബോഡിക്കുള്ള ഫീൽ ആകും. സോ നെക്സ്റ്റ് ടൈം ഒരു പര പെർഫോമൻസ് പാകുമ്പോൾ ജസ്റ്റ് നൈസ് ബീറ്റ്നെ സൊല്ലാമ, അന്ത ബീറ്റുക്ക് പിന്നാടി ഇരിക്കുന്ന കൾച്ചറേയും കൊഞ്ചം തിങ്ക് പണി പാരുങ്ക. സോ ഇപ്പോൾ അടുത്ത പാട്ട് കാണുന്ന ടൈം, പട്ട നടിച്ച പറയുന്നൊരു ആൽബം സോങ് ഇരിക്കു. സോ പാട്ട് കേട്ടിട്ട് തിരുമ്പി വാങ്ങ. ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറോ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സിനിമാക്ക് ഒരു സൂപ്പർ പവർ ഇരിക്കു. ഒരു കൾച്ചറെ പല പേർക്ക് ഇൻട്രൊഡ്യൂസ് പണ മുടിയും. പരേക്കും തമിഴ് സിനിമയിൽ അപ്പടി ഒരു ജേണി ഇരിക്കു. റീസെന്റ് ഇയേഴ്സിലെ പര സൗണ്ട്സ്, ഫോക്ക് പെർക്കഷൻസ് ആൻഡ് ട്രഡീഷണൽ റിതംസ് മൂവീസ് ആൻഡ് സോങ്സിൽ മോർ വിസിബിൾ ആയിരിക്കും. സ്പെഷ്യലി റൂറൽ തമിഴ് സ്റ്റോറീസ് വരുമ്പോൾ മ്യൂസിക് ഇറ്റ് സെൽഫ് ബിക്കംസ് പാർട്ട് ഓഫ് ദറ്റ് സ്റ്റോറി ടെല്ലിംഗ്. പരിയറും പെരുമാൾ മാതിരി ഫിലിംസിലെ ഫോക്ക് സൗണ്ട്സ് ആൻഡ് പെർഫോമൻസസ് സ്റ്റോറിയോടെ ഇമോഷനെ സ്ട്രെങ്തൻ പണിത്. കർണൻ, അസുരൻ മാതിരി ഫിലിംസും റൂറൽ ഐഡന്റിറ്റി ആൻഡ് ട്രഡീഷണൽ സൗണ്ട് സ്കേപ്സ് പവർഫുള്ളാ യൂസ് പണിയിരിക്കും. ആൻഡ് ദെൻ സോഷ്യൽ മീഡിയ വന്നതുക്കപ്പുറം യങ് പെർഫോമേഴ്സ് പറയ ഒരു ന്യൂ ഓഡിയൻസ് കൂട്ടിട്ട് പോകുന്നത്. കോളേജ് ഇവന്റ്സ്, കൾച്ചറൽ ഫെസ്റ്റിവൽസ്, യൂട്യൂബ് പെർഫോമൻസസ്, ഇന്റർനാഷണൽ സ്റ്റേജസ്, എവറി വേൾഡ് പീപ്പിൾ ആർ ഡിസ്കവറിംഗ് ദിസ് സൗണ്ട്. സിനിമയിലെ ഒരു ബീറ്റ് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്റർടൈൻമെന്റായി ഇരിക്കലാം, ആനാ അത് നമ്മ ഓൺ കൾച്ചറോടെ സൗണ്ടിനെ റിയലൈസ് പണുമ്പോൾ ദാറ്റ് ഫീലിംഗ് ഇസ് ഡിഫറെന്റ്. സോ സിനിമ പറയ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാ യൂസ് പണ്ണാമ അതോട് ഐഡന്റിറ്റിയും സെലിബ്രേറ്റ് പണുമ്പോൾ യങ് ജനറേഷനുക്ക് അത് റീച്ച് ആകുന്നത്. സോ സംടൈംസ് എ കൾച്ചർ സർവൈവ്സ് ബിക്കോസ് സംബഡി ചൂസസ് ടു ടെൽ ഇറ്റ് സ്റ്റോറി അഗൈൻ. സോ ഇപ്പോൾ നമ്മ കൊട്ടട്ടും പറയുന്ന ഒരു തമിഴ് റാപ്പ് സോങ് താ കേക്ക പോറോം. ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൻഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക് മക്കളെ. പറയെ പറ്റി പേസുംപോത് ഇന്നിക്ക് നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ചേഞ്ച് ഡെഫിനറ്റ്ലി മെൻഷൻ പണ്ണു. വിമൻ ആർ ടേക്കിംഗ് ദ പര സ്റ്റേജ് ടു. ഒരു കാലത്തില് ചില ട്രഡീഷണൽ ആർട്ട് ഫോംസ് ജെൻഡർ ബേസ്ഡ് റെസ്ട്രിക്ഷൻസ് ഇരുന്നിരിക്കലാം. ആനാ ഇന്നിക്ക് കോളേജ് ഗേൾസ്, യങ് വിമൻ, പ്രൊഫഷണൽ പെർഫോമേഴ്സിന് നിറയ പേർ പറയ ലേൺ പണിട്ട് പെർഫോം പണ്ടാങ്ക. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ആർട്ടുക്ക് ജെൻഡർ എന്ന ടാലന്റ് ഇരുന്നാ പോതും. ഒരു ഗേൾ പറയെടുത്ത് സ്റ്റേജില് പെർഫോം പണ്ണുമ്പോൾ അവളോട് കോൺഫിഡൻസ് മറ്റുമില്ല, അവളോട് പെർഫോമൻസ് പാക്കറ ഇന്നും പല ഗേൾസ്ക്കും ഇൻസ്പിരേഷൻ കിടക്കും. നാമ കൂട ഇത് ലേൺ പണലാമേ അപ്ഡിന്നു തോന്നും. ആൻഡ് ദാറ്റ്സ് ഹൗ ട്രഡീഷൻ ഗ്രോസ്. ഇനിക്ക് സ്കൂൾസ്, കോളേജസ്, കൾച്ചറൽ ഗ്രൂപ്സ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് പര വർക്ക് ഷോപ്സ് കണ്ടക്ട് പണ്ടാങ്ക. സോ പര ഇസ് നോ ലോങ്ങർ സംതിങ് വി ഓൺലി സീ ഇൻ പർട്ടിക്കുലർ സെറ്റിംഗ്സ്. ഇറ്റ്സ് ബിക്കമിങ് സംതിങ് യങ് പീപ്പിൾ ആക്ടിവ്ലി ലേൺ, പെർഫോം ആൻഡ് എക്സ്പെരിമെന്റ് വിത്ത്. സോ ട്രഡീഷണൽ റിതംക്ക് മോഡേൺ പ്രസന്റേഷൻസ് വരുമ്പോൾ a new generation gets connected. Culture preserve pandradna and the glass box kulla vechittu paathukiradhu mattum illa, use pandradhu, learn pandradhu, perform pandradhu, pass it on. Adhu da real preservation. So ippa nama adutha paattu kekka porom. Adada parena Tamil folk song da ungalukkaga varapodu. So keep listening to Ahalya FM. Idhu namma neram and this is RJ Heera with you.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. ഇന്നിക്ക് തമിഴ് ആർട്ടിസ്റ്റ് ആൻഡ് കൾച്ചറൽ ഗ്രൂപ്സ് അറൌണ്ട് ദ വേൾഡ് പെർഫോം ട്രഡീഷണൽ തമിഴ് മ്യൂസിക് ആൻഡ് പരേ. സിംഗപ്പൂർ, മലേഷ്യ, കാനഡ, യു കെ, ഓസ്ട്രേലിയ, എങ്ക തമിഴ് കമ്മ്യൂണിറ്റീസ് ഇരുക്കാങ്കലോ അങ്ക കൾച്ചറെ സെലിബ്രേറ്റ് പണ്ണ ഓപ്പർച്യൂണിറ്റീസ് ഇരുക്ക്. ആൻഡ് വെൻ പരേ ഇസ് പെർഫോംഡ് ഓൺ ആൻ ഇന്റർനാഷണൽ സ്റ്റേജ്, പീപ്പിൾ ഹു ഹാവ് നെവർ ഹേർഡ് ഇറ്റ് ബിഫോർ സഡൻലി എക്സ്പീരിയൻസ് ദിസ് പവർഫുൾ റിതം. അവങ്ങൾക്ക് അത് ന്യൂ, നമ്മൾക്ക് അത് നമ്മ സ്റ്റോറി. അതുതാ കൾച്ചറോട ബ്യൂട്ടി. വി ഡോണ്ട് ഹാവ് ടു കീപ് അവർ ട്രഡീഷൻസ് ഓൺലി വിത്ത് ഇൻ അവർ ഹോംസ് ഓർ വില്ലേജസ്. We can take them to the world. At the same time, we also have a responsibility. So, tradition perform pannumbodhu adoda historyum respect pannano. Because culture is not just a costume or a performance. It has a story. Maybe inniki konja years kapra, inniki para learn pandra oru school kid international stage la perform pannuvaanga. It has a story. And every generation adds one more chapter. Maybe innu konja years kapra, inniki para learn pandra oru school kid international stage la perform pannuvaanga. അപ്പോ അവങ്ക ബീറ്റില് നമ്മ ആൻസസ്റ്റേഴ്സോടെ ഹിസ്റ്ററിയും നമ്മ ജനറേഷനോട് എനർജിയും രണ്ടും ഇരിക്കും. ദാറ്റ്സ് ഹൗ എ കൾച്ചർ സ്റ്റേയ്സ് അലൈവ്. സോ ഇപ്പൊ നമ്മ അടുത്ത പാട്ട് കേക്ക പോറോം. ധർമ്മദുരൈ പടത്തിലിരുന്ന് മക്ക കലയിതപ്പാണ് ഒരു സൂപ്പർ ഹിറ്റ് ആണ് സോങ്. ഉങ്ങൾക്കാകെ ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൻഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സോ ഇന്നേക്ക് നമ്മ കേട്ടത് ഒരു ഡ്രമ്മോടെ സൗണ്ട് ഇല്ല, ഒരു ഹിസ്റ്ററിയോടെ സൗണ്ട്. കമ്മ്യൂണിക്കേഷൻ ടൂളാ ഇരുന്ന പര ഫെസ്റ്റിവൽസിലെ എനർജി ക്രിയേറ്റ് പണത് ഫോക്ക് ആർട്സോടെ റിതമായിരുന്നത് സിനിമ മൂലമാ ന്യൂ ജനറേഷൻസ്ക്ക് റീച്ച് ആയിടിച്ച് വിമൻ ആൻഡ് യങ്സ്റ്റേഴ്സ് അത് പുതുസാ ക്യാരി പണ്ടാങ്ക. ഇന്നേക്ക് ഉലകം ഫുള്ളാ തമിഴ് കൾച്ചറോടെ ഒരു സൗണ്ടാ ട്രാവൽ പണത്. That is parai. Technology vandidichu, nama communication methods change aayidichu, music itself romba modern aayidichu, ana sila sounds ku expiry date illa. Because they carry identities, they carry memories, they carry stories. So next time oru para performance unga pakkathula nadandha, konja stop pannunga, listen to the beat and maybe for a few seconds feel the history. Nama culture preserve pandrathu government oda responsibility mattum illa, nama generation oda responsibility inda. Because nama ancestors nammalku vittittu pona in the beat, namma kuda stop aga koodadhu. Beat continue aganum, story continue aganum, culture continue aganum. സോ ഇതുവരെയും എന്നോട് കൂടെ ഇന്ന് ബ്യൂട്ടിഫുൾ ജേർണിയിലിരുന്ന് ഉങ്ങ എല്ലാവർക്കും നന്ദി ചൊല്ലിക്കിട്ട് മീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് തമിഴ് ടോപ്പിക്കോടെ സന്ദിപ്പോം. അൻറ്റിൽ ദെൻ ഇറ്റ്സ് ആർ ജി ഹീര സൈനിങ് ഓഫ്. കീപ് ലിസ്ണിംഗ്, കീപ് എക്സ്പ്ലോറിംഗ് ആൻഡ് കീപ് സെലിബ്രേറ്റിംഗ് അവർ കൾച്ചർ. പോയിട്ട് വരാം. സോ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ആൾ. ഇത് നമ്മ നേരം ഓൺ അഹല്യ എഫ് എം. ബൈ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ஸ்வயம்வரா சில்க்ஸ் நின்னும் ஷாப் செய்யுந்த தெரஞ்செடுக்கப்படுந்த 30 கப்பல்ஸ் நேடாம் ஒரு இன்டர்நேஷனல் ட்ரிப். அப்ப ஈ ஓணம் இன்டர்நேஷனல்.
2: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. Lighten your life. Lighten. നമ്മുടെ ഉള്ളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വികാരങ്ങളാണ് സ്നേഹം, അനുകമ്പ, സഹാനുഭൂതി, ഇതൊക്കെ അല്ലേ. മനുഷ്യനെ മനുഷ്യനായിട്ട് നിലനിർത്തുന്നത് ഈ വികാരങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ലൈഫ് പലപ്പോഴും നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ നന്മകൾ എല്ലാവർക്കും ഒരുപോലെ നൽകേണ്ട കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ അർഹിക്കാത്തവർക്ക് മുമ്പിൽ നമ്മുടെ സ്നേഹവും കരുണയൊക്കെ ഇങ്ങനെ വാരി വിതറാറുണ്ടല്ലേ. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നൽകിയ ആ വികാരങ്ങളൊക്കെ വെറും പാഴായിപ്പോയല്ലോ എന്ന് തിരിച്ചറിയുന്ന നിമിഷം വല്ലാത്തൊരു വേദനയാണ്. ശരിക്കും ഈ സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുന്നതിന് മുമ്പേ അവർ അതിനർഹരാണോ എന്ന് കൂടെ ചിന്തിക്കേണ്ടേ? വേണം. സ്നേഹിക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യമാണ്. പക്ഷെ ആ ഒരു സ്നേഹത്തെ മറ്റുള്ളവരൊരു ബലഹീനതയായിട്ട് കാണുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ അവരുടെ തെറ്റുകൾ നമ്മൾ കാണാതെ പോകുന്നു. അവരെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ പോലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നു, മാപ്പ് നൽകുന്നു. ചില മനുഷ്യരുണ്ട് നമ്മുടെ സ്നേഹത്തെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു ചവിട്ടുപടിയായി മാത്രം കാണുന്നവർ. നമ്മുടെ കയ്യിലുള്ള സ്നേഹം തീരുന്നത് വരെ അവർ കൂടെ ഉണ്ടാവും. ഒടുവിൽ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകുമ്പോൾ ആ സ്നേഹം അവർക്ക് വേണ്ടത്ര തിരിച്ചു നൽകാനായിട്ട് കഴിഞ്ഞുവെന്ന് വരില്ല. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു നിധിയാണ്. അത് ആർക്ക് നൽകണമെന്ന് തീരുമാനിക്കാനുള്ള വിവേകം എപ്പോഴും നമുക്ക് ഉണ്ടാകണം. അനുകമ്പ അല്ലെങ്കിൽ സിംപതി, ഇത് ഒരാളുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ് അല്ലേ. അനുകമ്പ എന്ന് പറയുമ്പോൾ, സിമ്പതി എന്ന് പറയുമ്പോൾ ഒരാളുടെ വിഷമത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സലിയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഈ അനുകമ്പ പലപ്പോഴും ഒരു മുതലെടുപ്പിന് വഴിയൊരുക്കാറുണ്ട്. നമ്മുടെ അനുകമ്പയെ, ദയയെ ചൂഷണം ചെയ്യുന്നവർ, നമ്മുടെ ആത്മാർത്ഥതയെ പരിഹസിക്കുന്നവർ അല്ലേ. ഇത്തരക്കാർക്ക് മുമ്പിൽ അനുകമ്പ കാണിക്കുന്നത് വഴി നമ്മൾ നമ്മളെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ഒരാൾക്ക് സഹായമോ സാന്ത്വനമോ നൽകുന്നതിന് മുമ്പ് അവരതിന് വിലമതിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അർഹതയില്ലാത്തവർക്ക് നൽകുന്ന അനുകമ്പ പാഴ്നിലത്ത് പെയ്യുന്നൊരു മഴ പോലെയാണ്. അത് ആർക്കും ഒരു ഗുണമുണ്ടാവില്ല, പകരം നിങ്ങളെ അത് ശൂന്യമാക്കുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം, അപ്പോൾ നമ്മൾ സ്വാർത്ഥരാവണോ എന്ന് ചിന്തിക്കാം. അല്ല, ഇതിൻ്റെ അർത്ഥം നമ്മൾ ക്രൂരരാകണം, സ്വാർത്ഥരാവണമെന്നല്ല. മറിച്ച് നമ്മൾ വിവേകമുള്ള ആളുകളായിട്ട് മാറണം. നമ്മുടെ മാനസികാരോഗ്യം, മെൻ്റൽ ഹെൽത്ത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്, നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അർഹിക്കാത്തവർക്ക് നൽകി തീർക്കാനുള്ളതല്ല നമ്മുടെ വികാരങ്ങൾ. ഒരാൾക്ക് നന്മ ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ സ്വഭാവം, അവർ നിങ്ങളോട് കാണിക്കുന്ന മര്യാദ, അവരുടെ പഴയകാല പെരുമാറ്റം എന്നിവയൊക്കെ ശ്രദ്ധിക്കുക. സ്നേഹമെന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നേയല്ല, അത് അർഹതയുള്ളവരിലേക്ക് താനേ ഒഴുകേണ്ട ഒന്നാണ്. ലൈഫ് ചെറുതാണ്. ഇതിനിടയിൽ നമ്മൾ നൽകുന്ന ഓരോ തുള്ളി സ്നേഹവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എല്ലാവർക്കുമായി തുറന്നിടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങാനായിട്ട് ആ പാത്രം ശുദ്ധമാണോ, നിങ്ങളുടെ അനുകമ്പയ്ക്ക് അവർ മൂല്യം നൽകുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. അർഹതയുള്ളവർക്ക് നൽകുന്ന സ്നേഹമുണ്ടല്ലോ, അത് 1000 മടങ്ങായിട്ട് തിരിച്ചു വരും. എന്നാൽ അർഹിക്കാത്തവർക്ക് നൽകുന്നത് നിങ്ങളെ തളർത്തുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹിക്കുക, സഹായിക്കുക,
1: പക്ഷേ

0: 네, 나 샌드위치인데 누바이.
1: CID 에스케이프.
2: 스토리 오브 라이프.
3: Lighten your life.
4: നമ്മുടെയൊക്കെ ലൈഫിൽ സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ. പലപ്പോഴും നമ്മളെല്ലാവർക്കും ഒരേ പ്രാധാന്യം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കാലം കഴിയും തോറും നമ്മൾ ആ ഒരു സത്യം തിരിച്ചറിയും. ബന്ധങ്ങൾ എന്നത് രണ്ടു പേര് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് എന്നുള്ളത്. വളരെ സിമ്പിളാണ് എന്ന് തോന്നുമെങ്കിലും ഏറെ ആഴമുള്ളൊരു ചിന്തയുണ്ട്. ഇങ്ങോട്ട് വിളിക്കുന്നവരെ ഞാൻ അങ്ങോട്ട് വിളിക്കാറുള്ളൂ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ. എന്നെ വിളിക്കുന്നവർക്ക് എൻ്റെ കോളും വരാറുള്ളൂ എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മളെ വിളിക്കാനോ അന്വേഷിക്കാനോ സമയം കണ്ടെത്താത്തവരെ പോലും നമ്മൾ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അവരുടെ വിശേഷങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കും. എന്നാൽ തിരിച്ച് അവരൊരു തവണ പോലും നമ്മളെ ഓർക്കാറില്ല എന്നതാണ് സത്യം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നാൽ, നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന അമിതമായ ഒരു പരിഗണന അവരെ ഒരു അവകാശമായിട്ട് അങ്ങ് കരുതി തുടങ്ങും. നമ്മൾ വിളിച്ചില്ലെങ്കിലും അവൻ വിളിക്കും അല്ലെങ്കിൽ അവൾ വിളിക്കും എന്നൊരു ചിന്ത അവരിലുണ്ടാകുന്നു. ഇത് പതുക്കെ പതുക്കെ നമ്മളെ മാനസികമായിട്ട് തളർത്താൻ തുടങ്ങും. എപ്പോഴും ഒരാൾ മാത്രം പ്രയത്നിക്കുന്ന ഒരു ബന്ധവും അധികകാലം സന്തോഷത്തോടെ മുന്നോട്ട് പോയിട്ടില്ല, പോവില്ല. ഒരാളെ അങ്ങോട്ട് വിളിക്കുന്നത് സ്നേഹം കൊണ്ടാണ്, അതൊരു നല്ല കാര്യവുമാണ്. എന്നാൽ ആ സ്നേഹം ഒരു വശത്ത് നിന്ന് മാത്രം ഉണ്ടാകുമ്പോൾ അവിടെ സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു കാര്യം നഷ്ടപ്പെടുന്നു. നമ്മുടെ സാന്നിധ്യവും ശബ്ദവും വിലമതിക്കാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ഓർക്കാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്തിനു കളയണം? നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏതൊരു തിരക്കിനിടയിലും നിങ്ങളെ വിളിക്കാനായിട്ട് സമയം കണ്ടെത്തും. അല്ലാത്തവർക്ക് നമ്മൾ വെറും ഒരു ഓപ്ഷൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെ വിളിക്കാൻ താല്പര്യമില്ലാത്തവരുടെ ഫോൺ ലിസ്റ്റിൽ ഒരു പേരായി മാത്രം ഒതുങ്ങാൻ നിൽക്കരുത്. നിങ്ങൾ ജീവിതത്തിൽ തിരക്കുകൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ വിളിക്കാൻ സമയമില്ല എന്നത് വെറും ഒരു ഒഴിവ് കഴിവ് മാത്രമാണ്. സത്യത്തിൽ അതൊരു പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. നമ്മൾ അവരുടെ മുൻഗണനാ പട്ടികയിൽ, പ്രയോറിറ്റി ലിസ്റ്റിൽ മുമ്പിലില്ല. ഇല്ല എങ്കിൽ അവരെ നമ്മുടെ പട്ടികയിൽ നിന്നും മാറ്റാനുള്ളൊരു ആർജവം നമ്മൾ കാണിക്കണം. ഇങ്ങോട്ട് വിളിക്കുന്നവരെ മാത്രം അങ്ങോട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അഹങ്കാരമൊന്നുമല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുക എന്നതാണ്. നിങ്ങളെ അന്വേഷിച്ച് വരുന്നവർക്ക് നിങ്ങളുടെ സ്നേഹം മുഴുവൻ നൽകുക. അല്ലാത്തവരോട് വെറുപ്പ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, പകരം അവരിൽ നിന്നൊരു കൃത്യമായ അകലം പാലിക്കുക. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇടപാടല്ല, കച്ചവടമല്ല. പക്ഷേ അത് സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ടാവരുത്. നിങ്ങളെ വിലമതിക്കുന്നവർക്കായി നിങ്ങളുടെ സമയം മാറ്റിവെക്കുക. നിങ്ങളുടെ ഒരു വിളി പ്രതീക്ഷിച്ചിരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് മാത്രമായിട്ട് അവരോട് മാത്രമായി സംസാരിക്കുക. ഒരു കാര്യം കൂടെ ഓർക്കുക, നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഇടയിലാണ്. അർഹതയില്ലാത്തവരുടെ പിന്നിൽ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റർ യുവർ ലൈഫ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു പ്രദർശന ലോകത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് യോജിക്കും? ശരിയല്ലേ? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്നുണ്ടോ, അത് അവർ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പലരും സ്വന്തം സന്തോഷം തന്നെ കണ്ടെത്തുന്നത്. ശരിയല്ലേ? എന്നാൽ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളീ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ? ലോകത്തിന് മുമ്പിൽ ഞാൻ വലിയ സന്തോഷവാനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കടം വാങ്ങി ആഡംബര വസ്തുക്കൾ വാങ്ങുന്നവർ, ഇഷ്ടമില്ലാഞ്ഞിട്ടും മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടി വേഷം കെട്ടുന്നവർ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ സ്വന്തം സമാധാനമാണ് ഇങ്ങനെ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു മുഖംമൂടി എടുത്ത് അണിയുകയാണ് അല്ലേ? ആ മുഖംമൂടിക്ക് പിന്നിൽ വല്ലാത്തൊരു ശൂന്യതയുണ്ടാണ്. പുറമെ ചിരിക്കുമ്പോഴും ഉള്ളിൽ ആരും കാണാത്ത സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും ബാക്കിയായിരിക്കും. മറ്റുള്ളവരുടെ ലൈക്സിനും കമൻസിനും വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിലിങ്ങനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് വിചാരിക്കും, ഈ രണ്ട് ക്വസ്റ്റ്യൻസാണ് പലരുടെയും സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നത്. സത്യത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മിനിറ്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ അതിൻ്റെ പേരിൽ നിങ്ങളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളുടെ റിസൾട്ട് ഉണ്ടല്ലോ, അത് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ മാത്രമാണ് ലൈഫ് ലോങ് അല്ലേ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ കരിയർ, ഇതെല്ലാം നിങ്ങളുടെ താല്പര്യമാകണം. അപ്പോൾ അടുത്തുള്ള ഒരാൾ പുതിയ കാർ വാങ്ങിയത് കൊണ്ട് മാത്രം കാർ വാങ്ങുന്നതോ, ഒരു സുഹൃത്ത് വിദേശത്ത് പോയത് കൊണ്ട് മാത്രം കടം വാങ്ങി വിദേശത്ത് പോകുന്നതോ നിങ്ങളെവിടെ എത്തിക്കില്ല. മറ്റുള്ളവരുടെ കണ്ണിലെ തിളക്കം നോക്കിയിട്ട് സ്വന്തം ജീവിതത്തിലെ വെളിച്ചം കെടുത്താൻ നിൽക്കരുത്. യഥാർത്ഥ സന്തോഷമെന്നത് മറ്റൊരാൾക്ക് മുമ്പിൽ തെളിയിക്കേണ്ട ഒന്നല്ല, അത് അനുഭവിക്കേണ്ട ഒന്നാണ്. ഒരു ചായ കുടിക്കുമ്പോഴോ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോഴോ നിങ്ങൾക്ക് കിട്ടുന്ന ആ സമാധാനം ഉണ്ടല്ലോ, അതാണ് ലൈഫ്. അത് ലോകത്തെ അറിയിച്ചില്ല എങ്കിലും അതിൻ്റെ മൂല്യം കുറയാനൊന്നും പോകുന്നില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യം കിട്ടും. ആരോടും ഒന്നും തെളിയിക്കാനില്ലാത്ത, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് സിനിമയല്ല, അതുകൊണ്ട് തന്നെ കാണികൾക്ക് വേണ്ടിയല്ല നിങ്ങൾ അഭിനയിക്കേണ്ടത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ച് ദിവസം ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കും അല്ലേ, പിന്നീട് എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് മടങ്ങും. അതുകൊണ്ട് ഈ ചെറിയ ലൈഫ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് വേണ്ടി വേഷം കെട്ടി നിൽക്കരുത്. നിങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. ആർക്കും ഒന്നും കാണിച്ചു കൊടുക്കാനില്ലാത്ത ആത്മസംതൃപ്തിയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുക. ഒരു കാര്യം കൂടി ഓർക്കുക, ലോകം നിങ്ങളെ നോക്കി കൈയടിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ട് ചിരിക്കാൻ കഴിയുന്നത്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
6: பரிசுத்தியுடையும் பாரம்பரியத்தின்டையும் பொன்னின் திலக்கம் பாலகண்டபாணி ஜுவல்லர்ஸ், BIS 916 ஹால்மார்க் சுவர்ணாபரணங்களுடையும் தமிழ்நாடு ஹால்மார்க் வெள்ளி ஆபரணங்களுடையும் விபுலமாய சேகரவும் பணிக்கூலியில் இளவும் பாலகண்டபாணி ஜுவல்லர்ஸ், கொழிஞ்சாப்பாற, பாலக்காடு.
7: ஓர்மகளுக்கு சுகந்தமேகி ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
8: എല്ലാവർക്കും നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലത്തെ അനശ്വര ഈണങ്ങളാൽ സമ്പന്നമാക്കിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ശ്യാം. സാമുവൽ ജോസഫ് എന്ന പേരിൽ ജനിച്ച് സംഗീത ലോകത്ത് ശ്യാം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു വയലിനിസ്റ്റായിട്ടാണ് അദ്ദേഹത്തിന്റെ സംഗീത യാത്ര ആരംഭിച്ചത്. പിന്നീട് MS വിശ്വനാഥൻ, സലീൽ ചൌധരി അങ്ങനെ ഒരുപാട് ഇതിഹാസ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചതിനു ശേഷം പിന്നീട് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. മെലഡി ആയിക്കോട്ടെ, പാശ്ചാത്യ സംഗീതമായിക്കോട്ടെ, ഇതെല്ലാം സമന്വയിപ്പിച്ച് വളരെ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ തലമുറകളെ തന്റെ ആസ്വാദനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഈണങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം ശ്യാം കമ്പോസ് ചെയ്ത്, യേശുദാസ് പാടി, ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, അഭിനിവേശം എന്ന സിനിമയിലെ സന്ധ്യത്തെ അമ്പലത്തിൽ എന്ന മനോഹരമായ ഗാനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ, ശരത് തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മാന്യശ്രീ വിശ്വാമിത്രൻ. ഈ സിനിമയിൽ ആര് പാടണം എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുദാസ്. പക്ഷേ യേശുദാസ് ആണ് പാടാൻ നമ്മൾ തീരുമാനിച്ചതെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ ഡേറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് പാട്ടുപാടാനായിട്ട് വരാൻ സാധിച്ചില്ല. പകരം ആരെ പാടിപ്പിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പി ജയചന്ദ്രൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്റെ സ്വന്തം ട്യൂണൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാട്ടുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്തോടെ, കോറസിന്റെ സഹായത്തോടെ ഒരു പുതിയ മ്യൂസിക്കൽ അനുഭവം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പാട്ട് തന്നെയായിരുന്നു മാന്യശ്രീ വിശ്വാമിത്രനിലേത്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത്, പി ജയചന്ദ്രനും എസ് ടി ശശിധരനും ജയലക്ഷ്മിയും ചേർന്ന് പാടിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ശ്യാം എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ആദ്യം ട്യൂൺ ചെയ്ത് പിന്നീട് വരികൾ എഴുതുന്ന ഒരു രീതിയാണ് ശ്യാം എന്ന സംഗീത സംവിധായകൻ തുടർന്നു വന്നിരുന്നത്. സിറ്റുവേഷൻ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്നു. എന്നാൽ ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആരാണ് പാടുന്നത്, അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ലിറിക്സ് ആണ് അവിടെ ആവശ്യമുള്ളത്, ആ ലിറിസിസ്റ്റിന്റെ സ്റ്റൈലിനനുസരിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ ഒരു പാട്ട് കൊടുക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിനോട് എപ്പോഴും പറയുമായിരുന്നു, വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന്. പക്ഷെ മിക്ക പാട്ടുകളും ട്യൂൺ ചെയ്തതിന് ശേഷം വരികൾ എഴുതിയവയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ട്യൂണിടാൻ പേടിച്ച് ചെയ്തൊരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സിനിമയുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്നതുകൊണ്ട് തന്നെ പാട്ട് എഴുതാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ പാട്ട് എഴുതിക്കോളൂ എന്ന് ധൈര്യം കൊടുക്കുകയും ദേവദാരു പൂത്തു എന്ന ഗാനം മലയാള സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് എങ്ങനെ നീ മറക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ട്. ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺ.

ഐ വി ശശി എന്ന സംവിധായകനോടൊപ്പം 40-ലേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. എന്നാൽ ഐ വി ശശി സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ ഈ പാട്ട് വേണമെന്ന് വളരെ പർട്ടിക്കുലറായി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം കൈകടത്തലുകൾ നമ്മൾ പല പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായി കാണാറുണ്ട്. പക്ഷേ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ച് പാട്ടുകൾ ചെയ്യാൻ ശ്യാം എന്ന സംഗീത സംവിധായകൻ എന്നും ശ്രമിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് പോലെ തന്നെ വന്നൊരു പാട്ട് തന്നെയാണ് കേളിലൂലം എന്ന ഗാനം. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ട്യൂണിലുള്ള രണ്ട് പാട്ടുകളാണ് ഒരേ സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പാട്ട് ജാനകിയമ്മ പാടുമ്പോൾ മറ്റൊരു പാട്ട് യേശുദാസ് സാറാണ് പാടുന്നത്. അങ്ങനെ പാരലലി രണ്ട് പാട്ടുകൾ ഒരേ പാട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ പാട്ട് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഒരു എക്സ്പെരിമെന്റൽ സോങ്ങുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ബിച്ചു തിരുമല വരികൾ എഴുതി കെ ജെ യേശുദാസും ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട് ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഇന്നും നമ്മൾ കേൾക്കുന്നൊരു ഗാനം. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് നമ്പേഴ്സിനോട് എന്നും മലയാളികൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളുടെ സ്കൂൾ കോളേജ് പരിപാടികളിലായിക്കോട്ടെ, നമ്മുടെ ഒരു ആഘോഷ പരിപാടികളിലായിക്കോട്ടെ, ഇതിലൊക്കെ ഫാസ്റ്റ് നമ്പേഴ്സ്, ഫാസ്റ്റ് മലയാളം സോങ്ങുകൾ അല്ലെങ്കിൽ കൂടുതൽ നൃത്തമുള്ള പാട്ടുകൾ കേൾക്കാൻ എന്നും ഇഷ്ടപ്പെട്ടവരാണ് മലയാളികൾ. അദ്ദേഹവും അതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. മെലഡിയും ഋതവും രണ്ടും വേണം. അദ്ദേഹം മാതാപിത എന്ന് പറയുന്നത് പോലെ തന്നെ മെലഡിയും ഋതവും, ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ മാത്രമേ മ്യൂസിക് നിലനിൽക്കുന്നുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മധുര കിനാവൻ പോലുള്ള മനോഹരമായ അടിച്ചുപൊളി ഗാനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ രണ്ടു കൈ നീട്ടി ഈ പാട്ടിനെയും പ്രേക്ഷകർ സ്വീകരിച്ചു. ശോഭന ആൻഡ് റഹ്മാൻ, നായിക നായകന്റെ വളരെ വ്യത്യസ്തമായ ഡാൻസ് സ്റ്റെപ്പുകളും നമ്മൾ ഈ സിനിമയിൽ വളരെയധികം ആസ്വദിച്ചു. ആൻഡ് ആ സിനിമയ്ക്കനുസരിച്ച്, ആ സാഹചര്യത്തിനനുസരിച്ച് ആ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഗാനം, അതിപ്പോഴും മലയാളികളേറെ ആവശ്യപ്പെടുന്ന ഒരു ഗാനമായി തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ആ പാട്ടിന്റെ ഒരു വിജയം. ബിച്ചു തിരുമല വരികളെഴുതി കാണാൻ മറയത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ് പാടിയ പാട്ട് ഒരു മധുര കിനാവിൻ എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു CBI ഡയറി കുറിപ്പ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആർക്കും ഈ BGM മനസ്സിൽ നിന്ന് പോവുകയില്ല അല്ലെ. അത്രമാത്രം നമ്മളിലേക്ക് ഹിറ്റ് ചെയ്ത ഒരു BGM അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വേണം പറയാൻ. ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത തീം മ്യൂസിക് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് സംഗീത സംവിധായകൻ ശ്യാമിനോട് ചോദിക്കുമ്പോൾ അത് ദൈവമായിട്ട് തന്നു എന്ന് പറയാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത്. പടം നമ്മുടെ മുന്നിൽ ഇട്ട് തരുന്നു, അവിടെ തന്നെ വെച്ച് ആ പാട്ടുകൾക്ക് നോട്ട്സ് എഴുതി അതിന്റെ കൃത്യമായ ട്യൂൺ കൊടുത്ത് അവിടെ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാറ്. വലിയ ഹാർഡ് വർക്ക് ആണത്. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും അതൊരു വലിയ ഹാർഡ് വർക്ക് ആണ്. മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ടയർഡ് ആക്കുന്ന ഒരു വർക്ക്. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ ചെറിയ ഡ്യൂറേഷനിൽ ഒരു മ്യൂസിക് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്ലസ് ഒരു ഒരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന തോട്ടിൽ നിന്നാണ് ഈ നമ്മൾ കേൾക്കുന്ന CBI ഡയറി കുറിപ്പിലെ ആ പാട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരു ഇമ്പാക്ട് അറിയണമെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതിയായിരിക്കും. പക്ഷേ CBI ഡയറി കുറിപ്പിലെ പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, പകരം നമ്മൾ മറ്റൊരു ഗാനമാണ് പ്ലേ ചെയ്യുന്നത്. നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനം കേൾക്കാം. KS ചിത്ര പാടിയ പൂമാനമേ എന്ന ഗാനം. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ശ്യാമിന്റെ കോമ്പോസിഷനിൽ വന്നിട്ടുള്ള ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാം എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ്എമ്മിൽ ആർ ജി ഹീര. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പാട്ടുകളായിരിക്കും വമ്പൻ ഹിറ്റുകളായി മാറുന്നത് അല്ലെ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാത്ത എന്നാൽ വളരെ സിമ്പിളായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഗാനമായിരുന്നു കാത്തിരിപ്പു. എന്നാൽ ആ പാട്ട് ഒരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പാട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഈ പാട്ടുണ്ട്. സീമ എന്ന നായിക, ഒരു കുട്ടി, ഇവരെ രണ്ടുപേരുമാണ് നമ്മൾ ഈ പാട്ടിൽ സ്ക്രീനിൽ കാണുന്നത്. അവരുടെ ആ ഒരു ബോണ്ടിനെ ഏറ്റവും മനോഹരമായി, വളരെ നിഷ്കളങ്കമായി, വളരെ സിമ്പിളായി നമ്മളിലേക്ക് എത്തിച്ച ഒരു മനോഹര ഗാനം. വളരെ ലളിതമായൊരു ഗാനം, അത് വളരെ ലളിതമായി തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആരൂഢം എന്ന സിനിമയിൽ എസ് ജാനകി പാടി കാവാലം വരികൾ എഴുതിയ ഈ മനോഹര ഗാനം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

സത്യനന്ദിക്കാട് സിനിമകളിലും നമ്മൾ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരുപാട് മനോഹര ഗാനങ്ങൾ കേട്ടു. വൈശാഖ സന്ധ്യ എന്ന ഗാനം ഞാൻ പറയേണ്ട കാര്യം തന്നില്ല. അത് അത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയും നെഞ്ചോട് ചേർക്കുകയും ഇന്നും ആ ഗാനവും അതിന്റെ ട്യൂണും റീൽസിലും ഒക്കെ കാണുമ്പോൾ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പലപ്പോഴും ഇത്തരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു പാട്ടാണ്, നാടോടിക്കാറ്റിലെ കരകാണാ കടലല മേലെ എന്ന ഗാനം. എനിക്കൊന്നു വൈശാഖ സന്ധ്യ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണിത്. ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഒരു കടല്, ഒരുപാട് പേരുടെ യാത്ര, സ്വപ്നങ്ങൾ ഇതെല്ലാം കോർത്തിണക്കി മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഗാനം എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, യേശുദാസും സി യു ആന്റോയും ചേർന്നിട്ടാണ് ഈ മനോഹര ഗാനം പാടിയിട്ടുള്ളത്. ശ്യാം കമ്പോസ് ചെയ്ത് നാടോടിക്കാറ്റ് സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കേരളത്തിലെ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു സിനിമ അങ്ങാടി. ഈ സിനിമയിലെ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റായി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ശ്യാം എന്ന സംഗീത സംവിധായകൻ ഇടിച്ചു കയറിയത് ഇതിലെ പാട്ടുകളിലൂടെയായിരുന്നു. പാവാട വേണം, മേലാട വേണം, എനിക്ക് തോന്നുന്നു മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ പറയുന്ന പല പാട്ടുകളിൽ ഒന്നാണ് ഇത്. ആൻഡ് ഈ സിനിമ വൺ ഹിറ്റായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്റേഴ്സിലൊക്കെ ഒരു ഗ്യാപ്പ് ഫില്ലറായി പലപ്പോഴും ഈ സിനിമ റിലീസ് ചെയ്തതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു സിനിമ, അത്രയും തന്നെ ആൾക്കാർ സ്വീകരിച്ച പാട്ടുകൾ, ആൻഡ് ഓഫ് കോഴ്സ് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ അനശ്വരമായ ഒരു കോൺട്രിബ്യൂഷൻ. ആൻഡ് ഈ പാട്ട് തന്നെയാണ് അവസാനമായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി, യേശുദാസ് പാടി, ശ്യാം കമ്പോസ് ചെയ്ത അങ്ങാടി എന്ന സിനിമയിലെ പാവാട വേണം എന്ന ഗാനം. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ തീരുകയാണ്. പക്ഷെ മറ്റൊരു ദിവസം പാട്ട് കഥകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ തിരിച്ചുവരും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സൈറ്റ്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഈ ഓണത്തിന് സ്വാതൂർന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
2: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.